0: മഷാഅല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. സൂറത്തു ഫുസ്സിലത്ത്, സൂറത്തു ദുഹാൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: أعوذ بالله من الشيطان الرجيم
3: وقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ ബഖറയിലെ 191 മുതൽ 196 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: തക്കാത്തു. പീസ് ഖുർആൻ റേഡിയോയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 മെയ് 14 വ്യാഴം, ഹിജറ വർഷം 1447 ദുൽഖാദ 26.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: നൂറുൻ അതല്ല അലൽ ഹയാതി റഹീം.
0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ നമ്മെ പഠിപ്പിക്കുന്നത്.
2: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തലിൽ ആലമീൻ വഅല ആലിഹി വസഹബി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് സൂറത്തുൻ നസർ ഓതാം. അതായത്, നമ്മൾ മദ്ദിൻ്റെ നിയമങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം അതിലെ ഒരു മദ് മുത്തസിൽ, ഒരു കലിമത്തിൽ മദ് വന്നത് ഇവിടെ വരുന്നുണ്ട്. ഇതാ ജാ. അപ്പം ജാ എന്നുള്ളത് മൂന്നോ നാലോ ഹർക്കത്ത്, നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഓതണം. ഇതാ ജാ. പിന്നെ സാധാരണ അതിൽ തെറ്റുവരുന്നൊരു ഭാഗം ഇതാണെന്ന് വെച്ചാൽ വൽ ഫതഹ് എന്നാണ് അധിക ആളും ഓതുക. വൽ ഫതഹ് എന്നല്ല ഫത്ഹ് എന്നാണ്, താക്ക് സുക്കൂനാണ്. വൽ ഫത്ഹ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വറായത്തു നാസി ദുഖുലൂന ഫീദില്ല, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ മൂന്നാമത്തെ ആയത്തിൽ വസ്തഗ്ഫിർഹു, ആ നിയമം നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും സൂചിപ്പിക്കുകയാണ്. റായിൻ്റെ നിയമം വിശദീകരിക്കുമ്പോൾ അവിടെ നമുക്ക് പറയാം ഇൻഷാല്ലാ. അതായത് വസ്തഗ്ഫിർഹു ഉർ എന്ന് പറയരുത്, വസ്തഗ്ഫിർഹു. എങ്ങനെ
3: ശരിക്കും
2: പറയും? അപ്പൊ നമുക്ക് ഓതാം.

0: അപ്പോൾ സൂറത്തുൻ നസർ കഴിഞ്ഞു. ഇനി ഇഖ്ഫായിലെ മറ്റക്ഷരങ്ങൾ പറയാം. ദാല് കഴിഞ്ഞു, ഇനി ദാല്. രണ്ട് കലിമത്തിൽ വന്നത് ഒരു കലിമത്ത്. തുൻദിറു,
1: തുൻദിറു
0: തൻവീന്. യതീമൻ ദാ മഖ്റബ,
1: യതീമൻ ദാ മഖ്റബ.
0: ഖാഫ് ശരിക്ക്, ഒന്നുകൂടി. പിന്നെ സ, പിന്നെ അടുത്ത സ ആണ്. മിൻ സുഖ്റുഫ്,
1: മിൻ സുഖ്റുഫ്.
0: ഒരു കലിമത്ത്. യൻസിലു,
1: യൻസിലു
0: തൻവീൻ. നഫ്സൻ സകിയ,
1: നഫ്സൻ സകിയ.
0: പിന്നെ സീൻ, അടുത്ത സീൻ. മിൻസു, ഒരു കലിമത്ത്. മിൻസഅതു,
1: മിൻസഅതു
0: തൻവീൻ. ബഷറൻ സവിയ,
1: ബഷറൻ സവിയ
0: ഷീൻ. രണ്ട് കലിമത്ത്.

ഖാഫ് ഉച്ചാരണം ശരിയായില്ല, ഒന്നുകൂടി. ഒരു കലിമത്ത് തൻവീൻ.

0: 我
1: من ظهير
0: ഒരു കലിമത്ത് ينظرون തൻവീൻ قوما ظالمين فاء من فئة ഒരു കലിമത്ത് മുൻഫക്കീൻ തൻവീൻ യതീമാ ഫആവാ ഖാഫ്

0: കാഫ് മാങ്കന
1: മാങ്കന.
0: ഒരു കലിമത്ത് യാങ്കുസൂൻ
1: യാങ്കുസൂൻ.
0: തൻവീൻ കിറാമാ കാതിബീൻ
1: കാതിബീൻ.
0: ഇഖ്വാന്റെ അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് മാഇദയിലെ 1, 2 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും,

0: അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു. അവനൊരു ദുരിതം ബാധിച്ചാൽ അവൻ ക്ഷമ കാണിക്കുകയും ചെയ്യും, അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു. ഇത് സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ലാത്തതാണ്. ബുഖാരി മുസ്ലിം.
1: വചനം 12. ഫലഅല്ലക, നീ ആയേക്കാം, താരിഖുൻ, ഒഴിവാക്കുന്നവൻ, ബാദ, ചിലത്, മായൂഹ, വഹി നൽകപ്പെടുന്നതിലെ, ഇലൈക, നിനക്ക്, വദായിഖുൻ, ഇടുങ്ങിയവനും, ബിഹി, അതുമൂലം, സ്വദുറുക, നിന്റെ നെഞ്ച്, അയ്യക്കൂലു, അവർ പറയുന്നതിനാൽ, ലൗല, ഉൻസില, ഇറക്കപ്പെടാത്തതെന്താണ്, അലൈഹി, അവന്, കൻസുൻ, ഒരു നിധി, ഔ, അല്ലെങ്കിൽ, ജാഅ, വരിക, മഅഹു, അവന്റെ കൂടെ, മലക്കുൻ, ഒരു മലക്ക്, ഇന്നമാ, നിശ്ചയമായും തന്നെ, അന്ത, നീ, നദീറുൻ, ഒരു താക്കീതുകാരൻ, വല്ലാഹു, അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെയും വക്കീൽ, ഉത്തരവാദിത്തമേറ്റെടുത്തവൻ.

0: നബിയെ, നിനക്ക് വഹ്യ് അഥവാ ദിവ്യസന്ദേശം നൽകപ്പെടുന്നതിൽ ചിലത് നീ ഉപേക്ഷിക്കുന്നവനും അതുമൂലം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിയവനുമായേക്കും. അങ്ങനെ ഉണ്ടാവരുത്. ഇയാളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ വല്ല നിക്ഷേപവും ഇറക്കപ്പെടുകയോ ഇയാളുടെ കൂടെ വല്ല മലക്ക് വരികയോ ചെയ്യാത്തതെന്താണ് എന്ന് അവർ പറയുന്നതിനാൽ നിശ്ചയമായും നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അല്ലാഹു ആകട്ടെ എല്ലാ കാര്യത്തിലും അധികാരം ഏറ്റെടുത്തവനുമാകുന്നു.
1: മുശ്രിക്കുകൾ നിഷേധത്തിൽ ക്ഷണിച്ചു നിൽക്കുകയും പരിഹാസവാക്കുകളും ദുഷ്തർക്കങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ മനോവേദനയുണ്ടായിരുന്നു. വലഖദ് നഅലമു അന്നക യദീഖു സദ്രുക്, അവർ പറഞ്ഞു വരുന്നത് നിമിത്തം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുവെന്ന് നാം അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഹിജ്ര 97. ഇയാൾ ഒരു ദൈവദൂതനാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് വല്ല നിക്ഷേപവും ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ അവനെ സത്യപ്പെടുത്തുമാറ് വല്ല മലക്കുകളും എന്തുകൊണ്ട് അവനോടൊപ്പം അയക്കപ്പെടുന്നില്ല എന്നും മറ്റുമുള്ള പല കുതർക്കങ്ങളും നടത്തുക അവരുടെ പതിവായിരുന്നു. ഇതുപോലെ വേറെയും പല തർക്കങ്ങളും അവർ ഉന്നയിച്ചിരുന്നതായി ഫുർഖാൻ 7-8, ഇസ്രാ 90-93 മുതലായ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അവരുടെ ഇത്തരം വാക്കുകൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കുകയോ അവിടുന്ന് പ്രബോധനത്തിൽ വല്ല അയവോ വിട്ടുവീഴ്ചയോ വരുത്തുകയോ ചെയ്യരുത്. ഭവിഷ്യത്തുകളെ പറ്റി താക്കീത് നൽകുക മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടമയുള്ളൂ. അത് ചെയ്താൽ മതി, അതിനപ്പുറമുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു ആയിക്കൊള്ളും. സകല കാര്യത്തിന്റെയും മുഴുവൻ അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്.
2: വചനം 13. അം അതോ യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, ഇത് അവൻ കെട്ടിച്ചമച്ചു എന്ന്. ഖുൽ, പറയുക, ഫഅതു, എന്നാൽ നിങ്ങൾ വരിൻ, ബിആശിരി, 10 കൊണ്ട്, സുവരിൻ, സൂറത്തുകൾ, മിസ്ലിഹി, അതുപോലെയുള്ള, മുഫ്തറയാത്തിൻ, കെട്ടിച്ചമക്കപ്പെട്ടവയായ, വദുഉ, നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ, മനിസ്തത്വാത്തും, നിങ്ങൾക്ക് സാധ്യമായവരെ, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇൻകുന്തും, നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ.

അതല്ല അവർ പറയുന്നുവോ അവൻ ഇത് കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്ന്? നീ പറയുക, എന്നാൽ ഇതുപോലെയുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ഒരു 10 സൂറത്ത് അഥവാ അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവീൻ. അല്ലാഹുവിനു പുറമെ നിങ്ങൾ

0: നിങ്ങൾക്ക് സാധ്യമായവരെയെല്ലാം നിങ്ങൾ സഹായത്തിന് വിളിച്ചുകൊള്ളുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: വചനം 14. ഫഇല്ലം യസ്തജീബൂലക്കും, എന്നിട്ടവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഫഅലമു, അപ്പോൾ നിങ്ങൾ അറിയുവിൻ, അന്നമാ ഉൻസില, ഇതിറക്കപ്പെട്ടുവെന്ന്, ബിഇൽമില്ലാഹി, അള്ളാഹുവിന്റെ അറിവോടുകൂടി, വ അൻ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നും, ഇല്ല, അല്ലാതെ, ഹുവ, അവൻ, ഫഹൽ അന്തും, ഇനി നിങ്ങൾ ആണോ, മുസ്ലിമൂൻ, കീഴടങ്ങുന്നവർ.

0: എന്നിട്ട് അവർ അഥവാ നിങ്ങൾ വിളിക്കുന്നവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, അള്ളാഹുവിൻ്റെ അറിവോടെ മാത്രമാണത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവനല്ലാതെ ആരാധ്യനേ ഇല്ലെന്നും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവർ ആകുമോ?
1: സൂറത്തുൽ ഫുർഖാൻ 4 മറ്റും കാണാവുന്നതുപോലെ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതൊന്നുമല്ല, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ ഒരു നുണയാണിത്. വേറെ ചിലർ അവനെ അതിന് സഹായിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള മുശ്രിക്കുകളുടെ ആരോപണങ്ങൾക്ക് മറുപടിയാണിത്. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഒഴിവാക്കി നിങ്ങളുടെ ദൈവങ്ങളടക്കം നിങ്ങൾക്ക് സാധ്യമാകുന്ന ആരെയും സഹായത്തിന് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഖുർആന്റെ അധ്യായങ്ങൾക്ക് തുല്യമായ ഒരു 10 നിങ്ങളൊന്ന് രചിച്ചു കൊണ്ടുവരുവീൻ. എന്നിട്ട് ആർക്കും അതിന് കഴിയാതെ വരികയാണെങ്കിൽ കഴിയുകയില്ലെന്ന് തീർച്ച തന്നെ നിങ്ങളുടെ ആരോപണം തികച്ചും പൊള്ളയാണെന്ന് സ്പഷ്ടമായി. അതേ ഖുർആൻ അള്ളാഹുവിൻ്റെ അറിവോടെ അവൻ അവതരിപ്പിച്ചതാണെന്ന് അതോടെ തെളിഞ്ഞു കഴിഞ്ഞു. എന്നിരിക്കെ ഖുർആനും അതിൻ്റെ പരമപ്രധാന സിദ്ധാന്തമായ തൗഹീദും അംഗീകരിച്ച് മുസ്ലിങ്ങളായി തീരുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ഖുർആന്റെ ഇതുപോലുള്ള 10 സൂറത്തുകൾ നിർമ്മിക്കുവാനാണ് ഇവിടെ അവരെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതുപോലെ വേറെ ഒരു ഖുർആൻ കൊണ്ടുവരുവാൻ സൂറത്ത് ഇസ്റാ 88 ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരുവാൻ അൽ ബഖറ 23-24 യൂനസ് 38 വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ സംബന്ധിച്ച് കൂടുതൽ വിവരം അവിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38 അധ്യായം സൂറത്ത് സ്വാദ് 24 വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖാതമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ്അ വീതം പാരായണം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഖാതമുൽ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്നത് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ പീസ് ഖുർആൻ റേഡിയോയിൽ ഖത്തമുൽ ഖുർആൻ. ഇതുവരെ നമ്മൾ കേട്ടത് ഖുർആനിലെ മൂന്നാമത്തെ ജുസ്ആണ്. പാരായണം നിർവഹിച്ചത് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹസീൻ, അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഹഷർ. സൂറത്തുൽ ഹഷറിലെ 1-2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്.
5: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار سبح لله ما في السماوات وما في الأرض സബ്ബഹ ലില്ലാ. സബ്ബഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണത്തിൽ സബ്ബഹ ലില്ലാഹി അല്ല, സബ്ബഹ. സബ്ബഹ ലില്ലാഹി, ലില്ലാഹി. ഇവിടെയും ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ലില്ലാഹി മാഫി സമാവാത്തി അല്ല, ലില്ലാഹി. ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർദ്. വമാഫിൽ അർദ് അല്ല, വമാഫിൽ അർദ്. وهو العزيز الحكيم وهو العزيز الحكيم حكيم ح ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഹകീം وهو العزيز الحكيم. രണ്ടാമത്തെ ആയത്തിൽ هو الذي اخرج الذين كفروا هو الذي ഹ തൊണ്ടയുടെ താഴെ ഭാഗം. هو هو الذي هو الذي الا هو الذي هو الذي اخرج الذي اخرج مد منفصلാണ്, 4-5 ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. اخرج الذين
4: അല്ലദീന അല്ലസീന അല്ല അല്ലദീന ഇതാലുച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. അല്ലദീന അല്ലദീന അല്ലദീന കഫറു മിൻ അഹ്ലി സാക്കിന നൂന് ശേഷം ഹംസ ഇവ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം സാക്കിന നൂന് ശേഷം ദാല് അവിടെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദിയാരിഹിം, മിൻ ദിയാരിഹിം. ലി ഔവലിൽ ഹശ്ർ, ലി ഔവലിൽ ഹഷർ. ഹ തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ ഉച്ചാരണം. മഖ്റജ് ലി ഔവലിൽ ഹഷർ, ഹഷർ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാ ളനൻതും, മാ ളനൻതും അല്ല ള അല്ല വ. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു അറ്റത്ത് അഥവാ പുറത്തോട്ട് വരാത്ത രൂപത്തിൽ വ ഇങ്ങനെ കനപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. വനന്തും അല്ല വ, വനന്തും, വനന്തും. അതുപോലെ തന്നെ അവിടെ വനന്തും നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സാകിന നൂനു ശേഷം ത ആണ്, അതുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം. വനന്തും ഐ യഖ്റുജു സാകിന നൂനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യഖ്റുജു, ഐ യഖ്റുജു. വദന്നു അന്നഹും, വദന്നു. ഇവിടെയും വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നൂന് ശദ്ദുണ്ട്, മണിക്കണം. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ വാവ്, അതിനുശേഷം ഹംസ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, വാവ്, യാ, ശേഷം ഹംസ അടുത്ത പദത്തിലായിട്ട് വന്നാൽ മദ്ദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇനി എന്നഹും നൂന് ശദ്ദുണ്ട്, മണിക്കണം. എന്നഹും മാനിഅതുഹും സാക്കിന മീമിന് ശേഷം മീമ് ഇദ്ഗാം മുതമാസിൽ, ഇവിടെയും മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നഹും മാനിഅതുഹും. ഇനി മാനിഅതുഹും താഇന് ദമ്മാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാനിഅതുഹും എന്നൊന്നും ഓതിപ്പോകരുത്. മാനിഅതുഹും, മാനിഅതുഹും. ഹുസൂനുഹും, ഹുസൂനുഹും. ഈ പദത്തിലൊക്കെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വാഭാവികമായിട്ടും ഓതിപ്പോകുമ്പോൾ അവിടെ ഹസൂനുഹും സീന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥവും കൂടെ അറിയുകയാണെങ്കിൽ മാഷാല്ലാ, അത് വലിയ ഖൈറാണ്. എന്നാൽ മിക്കവാറും നമ്മൾ ആ സ്വാദ് എന്ന ഉദ്ദേശത്തിലെങ്കിലും, മഹ്റജ് ഒരു പക്ഷേ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും നമ്മൾ ഓതും. എന്നാൽ മഹ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കൽ നിർബന്ധവുമാണ്. ഹസൂനുഹും, ഹസു സ്വാദ്, ഹസൂനുഹും മിനല്ലാഹ്. ഇവിടെയും സാക്കിന മീമിന് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ. ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. മിൻ ഹൈസു നൂന് ശേഷം, സാക്കിന നൂന് ശേഷം ഹ ആണ് ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു, മിൻ ഹൈസു. ഹൈസു അല്ല ഹൈസു, ആണ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം മുൻഭാഗത്ത്. മിൻ ഹൈസു സ, മിൻ ഹൈസു, മിൻ ഹൈസു. ലം യഹ്തസിബു, ലം യഹ്തസിബു. വഖദഫ, വഖദഫ ഫീ ഖുലൂബിഹിം. വഖദഫ, വഖസഫ അല്ല വഖദഫ അല്ല, വഖദഫ, വഖദഫ. ഫീ ഖുലൂബിഹിമുർ റുഅബ്, ഫീ ഖുലൂബിഹിം, ഫീ ഖുലൂബിഹിമുർ റുഅബ്. മീമിന് ദമ്മാണ്, ഫീ ഖുലൂബിഹിമു മീമിന് ദമ്മാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ അറുഅബ് ബാഇനെ ഖൽഖല ചെയ്തുകൊണ്ട് അഥവാ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യണം. ഫീ ഖുലൂബിഹിമുർ റുഅബ്. യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും. പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, യുഖ്രിജൂന അല്ല യുഖ്രിബൂന, യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും. ബുയൂത്തഹും ബി ഐദിഹിം സാക്കിനായ മീമിന് ശേഷം ബ ആണ്. ഇവിടെ ഇഖ്ഫ ഷഫവി, സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക. അഥവാ ചുണ്ടിലൂടെ അത് അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഉത്തമം. ബുയൂതഹും ബി ഐദീഹിം, ബുയൂതഹും ബി ഐദീഹിം വ. സാക്കിനായ മീമിന് ശേഷം വ വന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബി ഐദീഹിം വ ഐദി, ബി ഐദീഹിം വ ഐദിൽ മുഅ്മിനീൻ, വ ഐദിൽ മുഅ്മിനീന ഫഇതബിറു, ഫഇതബിറു. ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഫഇതബിറു യാ ഉലിൽ അബ്സാർ, യാ ഉലി മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉലി എന്നാണ്, ഊലി എന്ന് ഒരിക്കലും പറയരുത്. വാവിൻ്റെ മേലക്കാണ് സുക്കൂൻ, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. യാ ഉലിൽ അബ്സാർ, യാ ഉലിൽ അബ്സാർ എന്നാണ്. ഒന്നുകൂടെ ഓതാം. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين.
6: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
7: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
8: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
6: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനപ്പാഠം. മനപ്പാഠം ഖിറാഅത്ത് സഅദ് അൽ-ഗാമിദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മക്കയിലെ വിശുദ്ധ ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുൽ ഖുമാൻ 12 മുതൽ 28 വരെയുള്ള ആയത്തുകൾ.

മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ബാരി അസുബൈത്തി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ബഖറ 165 മുതൽ 170 വരെയുള്ള ആയത്തുകൾ.

0: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ നിങ്ങൾ കേട്ടത് സൂറത്തുൽ ബഖറയിലെ 191 മുതൽ 196 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. സൂറത്തു അസ്സുഖ്റുഫ്, സൂറത്തുൽ അഹ്ഖാഫ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.

السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون.

قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു അസ്സുഹ്റുഫ്, സൂറത്തുൽ അഹ്കാഫ് എന്നിവ പാരായണം ചെയ്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അഷ്ഷൈഖ് അലി അൽ ഹുദൈഫി.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രദ്ധേയമായ മറ്റൊരു പരിപാടിയിലേക്കാണ് പ്രവേശിക്കുന്നത്, ഹൃദയ വസന്തം. ഇന്ന് സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ വിവരണമാണ് നാം ശ്രവിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ജംഷീർ സ്വരാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസ്ഹബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 59-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക്, തൗഹീദിലേക്ക്, മരണത്തിനു ശേഷമുള്ള ശാശ്വത ജീവിത വിജയത്തിൻ്റെ സന്തോഷ വാർത്തയിലേക്ക് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെക്കുറിച്ചുള്ള താക്കീത് നൽകിക്കൊണ്ട് ഒക്കെ അവരെ ദഅവത്തു നടത്തി, അവരെ ക്ഷണിച്ചു. പക്ഷേ ആ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയുമൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമില്ല. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു നിലക്കും ഇല്ല നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനവുമായി. ഞാൻ എൻ്റെ റബ്ബിൽ ഇന്നി തവക്കൽ തു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്താണ്? മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദുംബിനാ സുയത്തിഹ. യാതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയരല്ലാത്ത ഒരു ജീവജാലവും ഈ പ്രപഞ്ചത്തിലില്ല. അങ്ങനത്തെ അതുകൊണ്ട് ആ റബ്ബിൽ, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ വഴിയിലാകുന്നു തീർച്ചയായും എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, എൻ്റെ റബ്ബ് അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യൻ്റെ ഉത്തരവാദിത്തം, അത് നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ഏകത്വത്തെക്കുറിച്ച്, മരണത്തിനേഷുള്ള സ്വർഗ നരകങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തയും താക്കീതും നൽകുക, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതടക്കമുള്ള ഏറ്റവും സുപ്രധാനമായ ആ വിഷയം, അത് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി എത്തിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾ ധിക്കാരികളായി അതിനെ എതിർക്കുകയാണ്, നിങ്ങളത് സ്വീകരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കതിൽ ഉത്തരവാദിത്തം ഇല്ല. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. മാ ഉർസിൽതു ബിഹി, ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് ഇലേക്കും, നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, വയസ്തഖലിഫ് റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരും. യസ്തഖലിഫു, പകരം കൊണ്ടുവരും, നിങ്ങളല്ലാത്ത. വല തൊള്ളുറൂനഹു ഷെയ്, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാകില്ല. ഇന്ന റബ്ബി അലാ കുല്ലി ഷെയ്ഇൻ ഹഫീള്, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാണ് എന്ന് വ്യക്തമായി ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വരികയാണ്. വലമ്മാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ശിക്ഷ വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട്, വനജ്ജൈനാഹും, അവരെ നാം രക്ഷപ്പെടുത്തി, മിൻ അദാബിൻ ഖലീല്, കഠിനമായ ശിക്ഷയിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി. ആദ് സമുദായത്തിനെ അള്ളാഹു നശിപ്പിച്ചത് കൊടുങ്കാറ്റടിപ്പിച്ചിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മഹുള്ള അത് വിശദീകരിച്ച് നൽകിയിട്ടുമുണ്ട്. അമ്മ ആദുൻ സൂറത്തുൽ ഹാഖയിൽ, കദ്ദബത്ത് സമൂദു വ ആദും ബിൽ ഖാരിയ, ഫ അമ്മ സമൂദു ഫ ഉഹ്ലികു ബിത്തോഗിയ, വ അമ്മ ആദുൻ ഫ ഉഹ്ലികു ബിരീഹിൻ സുർസുറിൻ ആത്തിയ, സഖറഹ അലൈഹിം സബ ലയാലിൻ വ തമാനിയത അയ്യാമിൻ ഹുസൂമ, ഏഴു രാത്രിയും എട്ടു പകലും നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റിലൂടെ ഈ ധിക്കാരികളായ ആദ് സമുദായത്തിനെ അള്ളാഹു എന്നേക്കുമായി നശിപ്പിച്ചു. അരീഹുൽ അഖീം എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ആ ശിക്ഷ അങ്ങോട്ട് വന്നു. ഫഅഹ്ലകഹുമുല്ലാഹു, അള്ളാഹു അവരെ നശിപ്പിച്ചു, അവരിൽ അവസാന താളത്തൊട്ടും. പക്ഷേ വനജ്ജാ മിൻ ബൈനിഹിം റസൂലഹും, അവർക്കിടയിൽ നിന്ന് അവരുടെ റസൂലിനെ രക്ഷപ്പെടുത്തി. അത് ആരാണ്? ഹൂദൻ, ഹൂദ് അലൈഹി സ്വലാമിനെ. വഅത്ബഅഹു, അദ്ദേഹത്തെ ഈമാനിൽ വിശ്വാസത്തിൽ പിന്തുടർന്ന മുഅ്മിനീങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തീർച്ചയായും നൽകി. കാരണം എന്നിട്ട് 59-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വതിൽക ആദുൻ, അതാണ് ആദ് ജനത. നമുക്ക് ഖുർആൻ വായിക്കുന്ന പിന്നീട് ജീവിക്കുന്ന തലമുറകൾക്ക് ഗുണപാഠമായി ആ ചരിത്ര യാഥാർത്ഥ്യം അള്ളാഹു വിശദീകരിക്കുകയാണ്. എന്നിട്ടല്ല പറയുന്നു, വതിൽക ആദുൻ, അതാണ് ആദ് ജനത. ജഹദൂബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദൂതണ കഫറു, അവർ നിഷേധിച്ചു കളഞ്ഞു. എന്ത് നിഷേധിച്ചു? ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ. വഅസൗ, ആദ് സമുദായം നിഷേധിക്കുകയും ചെയ്തു. റുസുലഹു, അംബിയാക്കളെ, പ്രവാചകന്മാരെ. വത്തബഉ, അവർ പിന്തുടർന്നു. അംബ്ര കുല്ലി ജബ്ബാരിൻ അനീദ്, എന്ത് കൽപ്പന? അംബ്ര, ആരുടെ കൽപ്പന? കുല്ലി ജബ്ബാരിൻ, എല്ലാ സ്വേച്ഛാധിപതികളുടെയും. എങ്ങനെയുള്ള അനീദ്? മർക്കടമുഷ്ടിക്കാരായ, മർക്കടമുഷ്ടിക്കാരായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് പകരം അവരെന്ത് ചെയ്തത്? സ്വീകരിച്ചത്. ഇവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ. വഅസൗ റുസുലഹു, റസൂല് എന്നതിൻ്റെ ബഹുവചനമാണ് റുസുല്. റുസുല് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, പ്രവാചകന്മാർ എന്നാണ്. സത്യത്തിൽ അവർ ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് ധിക്കരിച്ചത്, ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് നിഷേധിച്ചത്. എന്നിട്ടും ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് അസൗ റുസുലഹു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ, അവിടെ ബഹുവചനമായി ഉപയോഗിച്ചു. ഇവിടെ തഫ്സീറു സഅദിയിൽ ഇമാം സഅദി റഹ്മഹുല്ല വിശദീകരിക്കുന്നത്, സത്യത്തിൽ ലി അന്നമൻ അസ റസൂലൻ, ഒരു റസൂലിനെ എതിർക്കുന്നവൻ, ഒരു റസൂലിനെ കളവാക്കുന്നവൻ, ഫഖദ് അസ ജമീഅൽ മുർസലീൻ, സത്യത്തിൽ അവൻ എല്ലാ അമ്പിയാക്കളെയുമാണ് നിഷേധിക്കുന്നത്, അവൻ എല്ലാ പ്രവാചകന്മാരെയുമാണ് കളവാക്കുന്നത്. കാരണം ലി അന്ന ദഅവതഹും വാഹിദ, എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ പ്രവാചകന്മാരുടെയും ദഅവത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ഒറ്റ വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചു എന്ന് അവരെ പറയാൻ കാരണം. ഇബ്നു കസീർ റഹ്മഹുല്ലയും ആ രൂപത്തിൽ തന്നെയാണതിനെ വിശദീകരിച്ചിട്ടുള്ളത്. കഫറു ബിഹ വഅസൗ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ അവർ ധിക്കരിച്ചു. ദാലിക അന്നമൻ കഫറ ബിനബിയിൻ, കാരണം ഒരു നബിയെ നിഷേധിക്കുക എന്നുള്ളത്. ഫഖദ് കഫറ ബിജമീഇൽ അംബിയാ, എല്ലാ നബിമാരെയും നിഷേധിക്കുന്നത് പോലെയാണ്. ലിഅന്നഹു ലാ ഫർഖ ബൈന അഹദി മിൻഹും ഫീ വുജൂബിൽ ഈമാനി ബിഹി, അവരിൽ വിശ്വസിക്കുക എന്നുള്ളതിൽ അംബിയാക്കൾക്കിടയിൽ യാതൊരു വേർതിരിവും

0: ഉല്ല. ഫആദുൻ കഫറു ബിഹൂദ്, ആദ് സമുദായം ഹൂദ് അലൈഹിസ്സലാമിനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ ഫനസല കുഫുറുഹും, അവരുടെ നിഷേധം എവിടെത്തി? മൻസിലത്ത മൻ കഫറ ബിജമീ ഉറുസുൽ, ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളെയും നിഷേധിച്ച അവസ്ഥയിലാണ് അതിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. എന്നിട്ട് 60-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വ ഉത്ബിഉ ഫി ഹാദിഹി ദുന്യ ലഅനതൻ വയൗമൽ ഖിയാമ, ഈ ഐഹിക ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും ശാപം അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. വ ഉത്ബിഉ, അവർ പിന്തുടരപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ പിന്നാലെ അയക്കപ്പെട്ടു. ഫി ഹാദിഹി ദുന്യ, ഈ ദുനിയാവിലും, വയൗമൽ ഖിയാമ, അന്ത്യ ദിനത്തിലും, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലും, എന്ത്? ലഅനതൻ, ശാപം. അല അറിയുക, ഇന്ന ആദൻ, തീർച്ചയായും ആദ് സമുദായം, കഫറൂ ബിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദികേട് കാണിച്ചു. അല അറിയുക, ബുഅദൻ, വിദൂരത, ലിആദിൻ, ആദ് സമുദായത്തിന്, എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയായ ആദിന് ബുഅദൻ, നാശം, വിദൂരത, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, കാരുണ്യത്തെ തൊട്ട്. കാരണം അലാ ഇന്ന ആദൻ കഫറു റബ്ബഹും, അവർ അവരുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ അവരുടെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ട്. കാരണം അവർ അല്ല നൽകിയ അനുഗ്രഹങ്ങളോട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ക്ഷണിച്ച മാർഗത്തിൽ നിന്ന് അകന്ന് അവർ സ്വീകരിച്ചത് സ്വർഗത്തിലേക്ക് വഴി കാണിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന വിവേകികളായ അമ്പിയാക്കളുടെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മാർഗം സ്വീകരിക്കുന്നതിന് പകരം വത്തബഊ, അവർ പിന്തുടരുന്നത് അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, സ്വേച്ഛാധിപതികളും മർക്കടമുഷ്ടിക്കാരുമായ സ്വേച്ഛാധിപതികളുടെ കൽപ്പനയാണ് അവരെന്ത് ചെയ്തത്? പിന്തുടർന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ നാശം വന്ന് പതിച്ചിട്ടുള്ളത്, അവർ നന്മയിൽ നകന്നു പോയത്. അല്ലേ? കാരണം സുദ്ദി റഹ്മഹുള്ള വിശദീകരിക്കുന്നത്, ഈ ശാപം, മാ ബുഇസ നബിയ്യുൻ ബഅദ ആദിൻ, ആദ് സമുദായത്തിൻ്റെ ഈ നാശത്തിന് ശേഷം നിയോഗിക്കപ്പെട്ട എല്ലാ അമ്പിയാക്കളും, ഇല്ലാ ലുഇനു അലാ ലിസാനിഹി, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദ് സമുദായത്തിനെ ശപിച്ചിട്ടുണ്ട്. അതാണ് ദുനിയാവിലും അവർക്ക് ശാപം, പരലോകത്ത് ഉയർന്നേൽപ്പിൻ്റെ നാളിലും അവർക്ക് ശാപം എന്ന് പറയാനുള്ള കാരണം. കാരണം വത്തറക്കു ഇത്തിബാ റസൂലിഹിം റഷീദ്, അവരിലേക്ക് വന്ന റസൂലിൻ്റെ വിവേകമുള്ള സന്മാർഗത്തിലേക്കുള്ള ക്ഷണം അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ ദുർമാർഗത്തിൻ്റെ വഴി സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഈ ശാപമുണ്ടായത്. ഏതായാലും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ദൈവിക ദൂതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ ജീവിതത്തിന് ക്ഷമയോടുകൂടി ഉറപ്പിച്ചു നിർത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയമുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതല്ലാതെ ദൈവമാർഗത്തോട്, സിറാത്തുൽ മുസ്തഖീമിനെതിരായി മർക്കടമുഷ്ടികൾ, പ്രത്യേകിച്ച് ആധുനിക കാലത്ത് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇസ്ലാമിനെ പരിഹസിക്കുകയും പ്രവാചകനെയും സുന്നത്തുകളെയും കളിയാക്കുകയും പലതിനെയും പരിഹസിക്കുന്ന സംഘങ്ങളും വിഭാഗങ്ങളും എമ്പാടുമുണ്ട്. അതിലൊക്കെ പെട്ടുപോയി അപകടങ്ങളിൽ, അബദ്ധങ്ങളിൽ ചെന്ന് പതിച്ചാൽ താൽക്കാലിക സന്തോഷം, സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ദുരന്തമായിരിക്കും, നാശമായിരിക്കും ഫലമെന്നുള്ളതാണ് ഇത്തരം നശിപ്പിക്കപ്പെട്ട ജനതയുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്കുള്ള പാഠം. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് ഹൂദിലെ 59-60 വചനങ്ങളുടെ പാരായണവും വിവരണവും ക്ലാസ് എടുത്തത് ബഹുമാനിയായ ജംഷീർ സ്വരാഹി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്തി പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെ പോയിന്റ്. അപ്പോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പൊ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പൊ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിന്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എന്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പൊ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ലാ,
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിലനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചു കൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കി ശബ്ദ പ്രക്ഷേപണം നിർവഹിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തുൻ നഹൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ പാരായണവും അർത്ഥവും വ്യാഖ്യാനവും വായിച്ചു കേൾപ്പിക്കുന്നു.
2: വചനം 125. ഉദ്ഉ, നീ ക്ഷണിക്കുക, വിളിക്കുക. ഇലാ സബീലി, മാർഗത്തിലേക്ക്. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ബിൽ ഹിക്മതി, യുക്തി കൊണ്ട്. തത്വം വിജ്ഞാനം മുഖേന. വൽ മൗഇളതി, സദുപദേശവും. അൽ ഹസന, നല്ലതായ. വജാദിൽഹും, അവരോട് തർക്കം, വിവാദം, വാഗ്വാദം, വാദപ്രതിവാദം നടത്തുകയും ചെയ്യുക. ബില്ലതി, യാതൊന്നുമായി, യാതൊന്നനുസരിച്ച്. ഹിയ, അത്. അഹ്സനു, കൂടുതൽ നല്ലതാണ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ഹുവ, അവൻ തന്നെ. അഅ്ലമു, നല്ലവണ്ണം അറിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിമൻ ദല്ല, പിഴച്ചവരെ പറ്റി, തെറ്റിയവരെ പറ്റി. അൻ സബീലിഹി, അവന്റെ മാർഗം വിട്ട്, മാർഗത്തിൽ നിന്ന്. വഹുവ അഅ്ലമു, അവൻ നല്ലവണ്ണം അറിയുന്നവനുമാകുന്നു. ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി.
3: ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതി.

0: നബിയെ, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് യുക്തിതത്വവും നല്ല സദുപദേശവും മുഖേന നീ ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുക. കൂടുതൽ നല്ലതേതോ അതനുസരിച്ച് അവരോട് വിവാദം നടത്തുകയും ചെയ്യുക. നിശ്ചയമായും നിന്റെ റബ്ബ് തന്നെയാണ് അവന്റെ മാർഗം വിട്ടു പിഴച്ചു പോകുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവൻ. അവൻ തന്നെ നേർമാർഗം പ്രാപിക്കുന്നവരെപ്പറ്റി ഏറ്റം അറിയുന്നവനുമാകുന്നു.
1: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുന്നത് നിർബന്ധം ചെലുത്തിയോ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചോ ആവരുത്. അതിന് മൂന്നു രീതികളാണുള്ളതെന്ന് ഇവിടെ അല്ലാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒന്ന്, യുക്തി തത്വങ്ങൾ, ഹിക്മ. രണ്ട്, നല്ല രൂപത്തിലുള്ള സദുപദേശം, അൽ മൗഇളതുൽ ഹസന. മൂന്ന്, കൂടുതൽ നല്ല രീതിയിലുള്ള വിവാദം, അൽ മുജാദല ബില്ലത്തി ഹിയ അഹ്സൻ. ഉപദേശിക്കുന്ന വിഷയത്തിന്റെ യഥാർത്ഥം ഗ്രഹിക്കുമാറ്, അതിന്റെ യുക്തി, തെളിവ്, ലക്ഷ്യം ആദിയായവ വിവരിച്ചു കൊടുക്കുക എന്ന് ഒന്നാമത്തതിനും, അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കുവാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനും ആവശ്യമായ പ്രോത്സാഹനങ്ങളും പ്രേരണകളും ന്യായങ്ങളും നൽകുകയെന്ന് രണ്ടാമത്തതിനും സാമാന്യമായി വിവക്ഷ നൽകാം. ആപേക്ഷികമായി നോക്കുമ്പോൾ ബുദ്ധിയും വിവേകവും ഉള്ളവരിൽ ഒന്നാമത്തെ രീതിയും സാധാരണക്കാരിൽ രണ്ടാമത്തെ രീതിയും കൂടുതൽ ഫലവത്തായിരിക്കും. എല്ലാവരും സാത്വികന്മാരും സത്യാന്വേഷണ തൽപരരും ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളവരോട് തർക്കവും വാദവും നടത്തേണ്ടതായി വരും. എന്നാൽ അത് വായടപ്പിക്കുന്ന തരത്തിലുള്ളതോ ഉത്തരമുട്ടിക്കുവാൻ വേണ്ടിയോ ആയിരിക്കരുത്. സന്ദർഭത്തിനും ആൾക്കും പരിസ്ഥിതിക്കും അനുസരിച്ച് കൂടുതൽ നയത്തോടും മയത്തോടും കൂടിയും സത്യസന്ധമായും ആയിരിക്കേണ്ടതാണ്. സംഭാഷണം പ്രതിയോഗിയുടെ പരാജയത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ടാവരുത്. സത്യം ഗ്രഹിപ്പിക്കുകയാവണം ലക്ഷ്യം. സംസാര ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന രൂപത്തിലാവരുത്. അല്ലാത്ത പക്ഷം പ്രതിയോഗി ഉത്തരമുട്ടി പരാജയപ്പെട്ടാൽ പോലും സത്യത്തോട് ഇണങ്ങാതിരിക്കുകയായിരിക്കും ഉണ്ടാവുക. ന്യായവും തെളിവും സമർപ്പിക്കുന്നത് ഇരുവിഭാഗക്കാരും അംഗീകരിക്കുന്ന അടിസ്ഥാനം തെറ്റാതിരിക്കുകയും വേണം. ഇത്തരം കാര്യങ്ങൾ ഓരോ കക്ഷിയും മനസ്സിരുത്തായിക കൊണ്ടാണ് രണ്ടു വ്യത്യസ്തമായ അഭിപ്രായഗതിക്കാർ തമ്മിൽ നടത്തപ്പെടുന്ന ഇന്നത്തെ വാദപ്രതിവാദങ്ങളിൽ ബഹുഭൂരിഭാഗവും ഫലശൂന്യമായി തീരുന്നതും പരസ്പരം വിദ്വേഷം വളർത്തുവാൻ കാരണമായി തീരുന്നതും. ക്ഷണിക്കുന്ന മാർഗവും രീതിയും എത്ര തന്നെ നല്ലതായിരുന്നാലും ക്ഷണിക്കപ്പെടുന്നവരെല്ലാം സത്യം സ്വീകരിക്കുക വിരളമായിരിക്കും. അതു ക്ഷണകർത്താവിന്റെ ചുമതലയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു,
2: ലൈസ അലൈക്കും ഹുദാഹും വലകിന്നല്ലാഹ യഹ്ദി മൻ യശാ.
1: അവരെ നേർമാർഗത്തിലാക്കൽ നിന്റെ മേൽ ബാധ്യതയില്ല, എങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. അധ്യായം 2, വചനം 272.

നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുന്നതല്ല. അധ്യായം 28 വചനം 56. നേർമാർഗത്തിലാക്കൽ അഥവാ ഹിദായത്ത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണെന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ ആയിരിക്കും അവൻ നേർമാർഗത്തിലാക്കുന്നതെന്നുമുള്ള വസ്തുത അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാകുന്നു. എന്നാൽ യുക്തമായ മാനദണ്ഡമൊന്നുമില്ലാതെ കുറെ ആളുകളെ നേർമാർഗത്തിലും കുറെ ആളുകളെ ദുർമാർഗത്തിലുമായി നിശ്ചയിക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. ആരൊക്കെയാണ് നേർമാർഗം സ്വീകരിക്കാതെ വഴിപിഴച്ചു പോകുന്നവർ, ആരൊക്കെയാണ് നേർമാർഗം പ്രാപിക്കുന്നവർ എന്നൊക്കെ അവനു നല്ലതുപോലെ അറിയാം, അഥവാ അവനാണ് അത് അറിയുക. ഈ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് എന്നത്രേ അവസാന വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. വചനം 126. നിങ്ങൾ പ്രതികാര നടപടി എടുക്കുന്ന പക്ഷം, ശിക്ഷാ നടപടി എടുക്കുന്ന പക്ഷം, ഫഅഖിബു, നിങ്ങൾ പ്രതികാര നടപടി എടുത്തുകൊള്ളുവിൻ, ബിമിത്ലിമ, യാതൊന്നു പോലെയുള്ളതുകൊണ്ട്, തുല്യമായതുകൊണ്ട്, ഉഖിബ്തും ബിഹി, അതുകൊണ്ട് നിങ്ങളോട് പ്രതികാര നടപടി എടുക്കപ്പെട്ടിരിക്കുന്നു, വലഇൻ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലോ, ലഹുവ, അതുതന്നെ, ഖൈറുൻ, നല്ലതാണ്, കൂടുതൽ ഉത്തമമാണ്, ലിസ്സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക്.

0: നിങ്ങൾ പ്രതികാര നടപടിയെടുക്കുന്ന പക്ഷം നിങ്ങളോട് എടുക്കപ്പെട്ടതുപോലെയുള്ള നടപടി കൊണ്ട് അങ്ങോട്ടും പ്രതികാര നടപടി എടുത്തുകൊള്ളുവീൻ. നിങ്ങൾ ക്ഷമിച്ചുവെങ്കിലാകട്ടെ, അത് ആ ക്ഷമിക്കുന്നവർക്ക് കൂടുതൽ ഉത്തമം തന്നെയാണ് താനും.
1: വചനം 127. വസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യുക. വമാ സബ്റുക, നിന്റെ ക്ഷമ അല്ല. ഇല്ലാ ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. വലാ തഹ്സൻ, നീ വ്യസനിക്കുകയും ചെയ്യരുത്. അലൈഹിം, അവരെപ്പറ്റി, അവരുടെ പേരിൽ. വലാ തകു, നീ ആയിരിക്കുകയും ചെയ്യരുത്. ഫീ ദൈഖി, ഇടുക്കത്തിൽ, ഞെരുക്കത്തിൽ. മിമ്മാ യംകുറൂൻ, അവർ തന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച്.

0: നബിയെ, നീ ക്ഷമിച്ചുകൊള്ളുക. നിന്റെ ക്ഷമ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അഥവാ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല താനും. അവരുടെ പേരിൽ നീ വ്യസനിക്കുകയും ചെയ്യരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ സംബന്ധിച്ച് നീ ഞെരുക്കത്തിൽ അഥവാ മനസ്താപത്തിൽ ആയിരിക്കുകയും അരുത്.
1: വചനം 128. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, മഅ, കൂടെയാകുന്നു. അല്ലദീന തഖൗ, സൂക്ഷ്മത പാലിച്ചവർ. വല്ലദീന, യാതൊരുവരുടെയും. ഹും, അവർ. മുഹ്സിനൂൻ, നന്മ പ്രവർത്തിക്കുന്നവരാണ്, സുഹൃദം ചെയ്യുന്നവരാണ്, നിഷ്കളങ്കമായി ചെയ്യുന്നവരാണ്.
2: ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ.
0: നിശ്ചയമായും അല്ലാഹു സൂക്ഷ്മത പാലിച്ചവരോട് കൂടെയാകുന്നു. യാതൊരു കൂട്ടർ നിഷ്കളങ്കം, സുഹൃദം പ്രവർത്തിക്കുന്നവരാണോ അവരോടും കൂടിയാകുന്നു.
3: സത്യമാർഗത്തിലേക്കു ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കാതെ അതിനെതിരിൽ അക്രമവും ശത്രുതയും കുതന്ത്രവും പ്രയോഗിക്കുന്നവരോട് അനുവർത്തിക്കേണ്ടുന്ന നയമെന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് ചെയ്തതുപോലുള്ള അക്രമം അതേ അളവിൽ അങ്ങോട്ടും പ്രയോഗിക്കാം. പക്ഷേ പ്രതികാര നടപടി എടുക്കാതെ ക്ഷമയും വിട്ടുവീഴ്ചയും സ്വീകരിക്കുന്നതാണ് കൂടുതൽ നല്ലതും കരണീയവുമായിട്ടുള്ളതെന്ന് ഉപദേശിക്കുന്നു. ഈ തത്വം പലപ്പോഴും ഖുർആൻ ആവർത്തിച്ചു പറയാറുള്ളതാണ്. ക്ഷമ കൈക്കൊള്ളുകയാണ് കൂടുതൽ ഉത്തമമെന്ന് പൊതുവിൽ ഉപദേശിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് അത് പിന്നെയും ഒന്നുകൂടി ഊന്നി പറഞ്ഞിരിക്കുന്നു. ക്ഷമിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ക്ഷണം സ്വീകരിക്കാതെ അവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും അവർ അതിനെതിരെ അഴിച്ചുവിടുന്ന കുതന്ത്രങ്ങളെ കരുതി മനസ്താപപ്പെടേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്കും സുഹൃദങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കന്മാർക്കും ഒന്നും ഭയപ്പെടാനില്ല. അള്ളാഹു അവരുടെ ഭാഗത്താണുള്ളത്. അവന്റെ സഹായം അവർക്കു ലഭിക്കാതിരിക്കുകയില്ല എന്ന് ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ സഹായവും പ്രീതിയും ലഭിക്കുന്ന സൽഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. അമീൻ.
4: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ ശബ്ദാവിഷ്കാരത്തിൽ സൂറത്തുൻ നഹൽ 125 മുതൽ 128 കൂടി വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം.

استيسر من الهدي فمن لم يجد فصيام ثلاثة أيام في الحج وسبعة إذا

0: عليك بالحق وإنك لمن المرسلين.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സ അൽ ബലൂഷി.
1: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ സൂറത്തുൽ ഫുർഖാൻ എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുള്ള അൽ മത്രൂദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുല്ല അൽ മസ്റൂദ്.
1: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ നമ്മെ പഠിപ്പിക്കുന്നത്.
4: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ വഅല ആലിഹി വസഹബി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നമുക്ക് സൂറത്തുൻ നസർ ഓതാം. അതായത് നമ്മൾ മദ്ദിൻ്റെ നിയമങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം അതിലെ ഒരു മദ് മുത്തസിൽ, ഒരു കലിമത്തിൽ മദ് വന്നത് ഇവിടെ വരുന്നുണ്ട്. ഇതാ ജാ. അപ്പം ജാ എന്നുള്ളത് മൂന്നോ നാലോ ഹർക്കത്ത്, നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഓതണം. ഇതാ ജാ. പിന്നെ സാധാരണ അതിൽ തെറ്റുവരുന്നൊരു ഭാഗം ഇതാണ് വെച്ചാൽ വൽ ഫതഹ് എന്നാണ് അധിക ആളും ഓതുക. വൽ ഫതഹ് എന്നല്ല ഫത്ഹ് എന്നാണ്, താക്ക് സുക്കൂനാണ് വൽ ഫത്ഹ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വറായിത്തന്നാസിദ്ഖുലൂന ഫീദില്ല, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ മൂന്നാമത്തെ ആയത്തിൽ വസ്തഗ്ഫിർഹു, ആ നിയമം നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിലും സൂചിപ്പിക്കുകയാണ്. റായിൻ്റെ നിയമം വിശദീകരിക്കുമ്പോൾ അവിടെ നമുക്ക് പറയാം ഇൻഷാ അല്ലാ. അതായത് വസ്തഗ്ഫിർഹു ഉർ എന്ന് പറയരുത്, വസ്തഗ്ഫിർഹു. എങ്ങനെ
5: ശരിക്കും
4: പറയും? അപ്പൊ നമുക്ക് ഓതാം.

0: അത് ഒരു ശ്വാസത്തിൽ ഓതാൻ കഴിയില്ലേ? കഴിയൂല, കഴിയുമോ നോക്കി. ഫസബിഹ്, ആ നിങ്ങൾക്ക് എന്തല്ലേ എന്തല്ലേ ഒപ്പം
1: فسبح بحمد ربك واستغفره إنه كان توابا.
0: അപ്പോ സൂറത്തുൻ നസ്ർ കഴിഞ്ഞു, ഇനി ഇഖ്ഫായിലെ മറ്റ് അക്ഷരങ്ങൾ പറയാം. ദാല് കഴിഞ്ഞു, ഇനി ദാല്. രണ്ട് കലിമത്തിൽ വന്നത്
1: മൻദല്ലദീ,
0: ഒരു കലിമത്ത്. തുൻദിറു,
1: തുൻദിറു
0: തൻവീന്. യതീമൻ ദാ മഖ്റബ,
1: യതീമൻ ദാ മഖ്റബ.
0: ഖാഫ് ശരിക്ക് ഒന്നുകൂടി. യതീമൻ
1: ദാ മഖ്റബ.
0: ആ ഖാഫ് ഓക്കെ. പിന്നെ സ, പിന്നെ അടുത്ത സ ആണ്. ഒരു കലിമത്ത്. യൻസിലു,
1: യൻസിലു
0: തൻവീൻ. നഫ്സൻസകിയ,
1: നഫ്സൻസകിയ.
0: പിന്നെ സീൻ, അടുത്ത സീൻ. മിൻസു ഒരു കലിമത്ത്. മിൻസഅതു,
1: മിൻസഅതു
0: തൻവീൻ. ബഷറൻ സവിയ,
1: ബഷറൻ സവിയ
0: ഷീൻ. രണ്ട് കലിമത്ത്.

0: അടുത്തത് സ്വാദ്. മിൻ സ്വയാസീഹിം,
1: മിൻ സ്വയാസീഹിം.
0: ഒരു കലിമ യൻസുറുക്കും,
1: യൻസുറുക്കും.
0: തൻവീൻ അമലൻ സ്വാലിഹ,
1: അമലൻ സ്വാലിഹ.
0: ദാദ് മിൻ ളരീഉ,
1: മിൻ ളരീഉ.
0: ഒരു കലിമത്ത് മ

ഖാഫ് ഉച്ചാരണം ശരിയായില്ല, ഒന്നുകൂടി. ഒരു കലിമത്ത് തൻവീൻ

0: കാഫ് മാങ്കന
1: മാങ്കന.
0: ഒരു കലിമത്ത് യാങ്കുസൂൻ
1: യാങ്കുസൂൻ.
0: തൻവീൻ കിറാമാ കാതിബീൻ ഇഖ്വാന്റെ അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹസീൻ, അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുജാദില കഴിഞ്ഞു. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് സൂറത്തുൽ ഹഷർ. സൂറത്തുൽ ഹഷറിലെ 1-2 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്.
7: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار سبح لله ما في السماوات وما في الأرض سبح لله سبح حاء
6: തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പാരായണത്തിൽ സബ്ബഹ ലില്ലാഹി അല്ല, സബ്ബഹ. സബ്ബഹ ലില്ലാഹി, ലില്ലാഹി. ഇവിടെയും ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ലില്ലാഹി മാഫിസ് സമാവാത്തി അല്ല, ലില്ലാഹി. ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്, വമാഫിൽ അർദ് അല്ല, വമാഫിൽ അർദ്. വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഹകീം, ഹാഇ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഹകീം, വഹുവൽ അസീസുൽ ഹകീം. രണ്ടാമത്തെ ആയത്തിൽ
7: ഹുവൽ ലദീ അഖ്റജ അല്ലദീന കഫറു. ഹുവൽ ലദീ, ഹാ
6: തൊണ്ടയുടെ താഴെ ഭാഗം.
7: ഹുവ, ഹുവൽ ലദീ, ഹുവൽ ലദീ അല്ല, ഹുവൽ ലദീ. ഹുവൽ ലദീ അഖ്റജ, അല്ലദീ അഖ്റജ
6: മദ് മുൻഫസ്സിലാണ്, 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
7: അഖ്റജ അല്ലദീന, അല്ലദീന അല്ല, സീന അല്ല, അല്ലദീന.
6: ഇതാൽ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം.
7: അല്ലദീന, അല്ലദീന. അല്ലദീന കഫറു മിൻ അഹ്ലി,
6: സക്കിന നൂന് ശേഷം ഹംസ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം.
7: മിൻ അഹ്ലി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലി. മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം,
6: സക്കിന നൂന് ശേഷം ദാല് അവിടെ അവ്യക്തമാക്കി മണിക്കണം.
7: മിൻ ദിയാരിഹിം, മിൻ ദിയാരിഹിം. ലി ഔവലിൽ ഹഷർ,
6: ലി ഔവലിൽ ഹഷർ. ഹ തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ ഉച്ചാരണം. മഖ്റജ്
7: ലി ഔവലിൽ ഹശ്ർ ഹശ്ർ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മാ ളനൻതും, മാ ളനൻതും അല്ല ള അല്ല വ, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ആ ഒരു അറ്റത്ത് അഥവാ പുറത്തോട്ട് വരാത്ത രൂപത്തിൽ വ ഇങ്ങനെ കനപ്പിച്ചുകൊണ്ടും ഉച്ചരിക്കേണ്ട അക്ഷരമാണ് വാദ്. മഹ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. വനന്തും അല്ല വ, വനന്തും വനന്തും. അതുപോലെ തന്നെ അവിടെ വനന്തും നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. സാകിന നൂന് ശേഷം ത ആണ്, അതുകൊണ്ട് ഇഖ്ഫ ചെയ്തുകൊണ്ട് മണിക്കണം. വനന്തും ഐ യഖ്റുജു, സാകിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യഖ്റുജു, ഐ യഖ്റുജു. വദന്നു അന്നഹും, വദന്നു, ഇവിടെയും വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. നൂന് ശദ്ദുണ്ട്, മണിക്കണം. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ വാവ്, അതിനുശേഷം ഹംസ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ, ശേഷം ഹംസ. അടുത്ത പദത്തിലായിട്ട് വന്നാൽ മദ്ദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. വവന്നു ഐ, വവന്നു അന്നഹും. ഇനി അന്നഹും നൂന് ശദ്ദുണ്ട്, മണിക്കണം. അന്നഹും മാനിഅതുഹും, സാകിന മീമിന് ശേഷം മീം, ഇദ്ഗാം മുതമാസിൽ, ഇവിടെയും മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്നഹും മാനിഅതുഹും. ഇനി മാനിഅതുഹും, താഇന് ദമ്മാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാനിഅതുഹും എന്നൊന്നും ഓതിപ്പോകരുത്. മാനിഅതുഹും, മാനിഅതുഹും. ഹുസൂനുഹും, ഹുസൂനുഹും. ഈ പദത്തിലൊക്കെ സ്വാദിൻ്റെ ഉച്ചാരണം സ്വാഭാവികമായിട്ടും ഓതിപ്പോകുമ്പോൾ അവിടെ ഹസൂനുഹും സീന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചുകൊണ്ട് അർത്ഥവും കൂടെ അറിയുകയാണെങ്കിൽ മാഷാല്ലാ, അത് വലിയ ഖൈറാണ്. എന്നാൽ മിക്കവാറും നമ്മൾ ആ സ്വാദ് എന്ന ഉദ്ദേശത്തിലെങ്കിലും, മഹ്റജ് ഒരു പക്ഷേ ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ആ ഒരു ഉദ്ദേശത്തിലെങ്കിലും നമ്മൾ ഓതും. എന്നാൽ മഹ്റജ് കൃത്യമായിട്ട് ഉച്ചരിക്കൽ നിർബന്ധവുമാണ്. ഹസൂനുഹും, ഹസു സ്വാദ്, ഹസൂനുഹും മിനല്ലാഹ്. ഇവിടെയും സാകിന മീമിന് ശേഷം മീമാണ്, ഇദ്ഗാം മുതമാസിൽ. ഹുസൂനുഹും മിനല്ലാഹി ഫഅതാഹുമുല്ലാഹ്, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു. മിൻ ഹൈസു, നൂന് ശേഷം, സാകിന നൂന് ശേഷം ഹ ആണ്, ഇസ്ഹാർ ചെയ്ത് അഥവാ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഹൈസു, മിൻ ഹൈസു, ഹൈസു അല്ല ഹൈസു, ആണ്. ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മേലെയും താഴെയുമുള്ള പല്ലുകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, മുൻഭാഗത്ത്. മിൻ ഹൈസു സ, മിൻ ഹൈസു, മിൻ ഹൈസു. ലം യഹ്തസിബു, ലം യഹ്തസിബു. വഖദഫ, വഖദഫ ഫീ ഖുലൂബിഹിം. വഖദഫ, വഖസഫ അല്ല വഖദഫ അല്ല, വഖദഫ, വഖദഫ. ഫീ ഖുലൂബിഹിം റുഅബ്, ഫീ ഖുലൂബിഹിം, ഫീ ഖുലൂബിഹിം റുഅബ്. മീമിന് ദമ്മാണ്, ഫീ ഖുലൂബിഹിമു, മീമിന് ദമ്മാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ അറുഅബ്, ബാഇനെ ഖൽഖല ചെയ്തുകൊണ്ട് അഥവാ ശരിക്കും കേൾക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്യണം. ഫീ ഖുലൂബിഹിമു റുഅബ്. യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും, പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, യുഖ്രിജൂന അല്ല യുഖ്രിബൂന, യുഖ്രിബൂന, യുഖ്രിബൂന ബുയൂത്തഹും, ബുയൂത്തഹും ബി ഐദിഹിം. സാക്കിനായ മീമിന് ശേഷം ബ ആണ്, ഇവിടെ ഇഖ്ഫ ഷഫവി. സാക്കിനായ മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക, അഥവാ ചുണ്ടിലൂടെ അത് അവ്യക്തമാക്കിക്കൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതാണ് ഉത്തമം. ബുയൂത്തഹും ബി ഐദീഹിം, ബുയൂത്തഹും ബി ഐദീഹിം. വ സാകിന മീമിന് ശേഷം വ വന്നാൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബി ഐദീഹിം വ ഐദി, ബി ഐദീഹിം വ ഐദിൽ മുഅ്മിനീൻ, വ ഐദിൽ മുഅ്മിനീന. ഫഅതബിറു, ഫഇതബിറു ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഫഇതബിറു യാ ഉലിൽ അബ്സാർ, യാ ഉലി മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദ്ർ നീട്ടാവുന്ന മദ്. അതുപോലെ തന്നെ ഉലി എന്നാണ്, ഊലി എന്ന് ഒരിക്കലും പറയരുത്. വാവിൻ്റെ മേലേക്കാണ് സുക്കൂൻ, അത് ഉച്ചരിക്കുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. യാ ഉലിൽ അബ്സാർ, യാ ഉലിൽ അബ്സാർ എന്നാണ്. ഒന്നുകൂടെ ഓതാം. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله وَظَنُّوا أَنَّهُمْ مَانِعَتُهُمْ حُصُونُهُمْ مِنَ اللَّهِ فَأَتَاهُمُ اللَّهُ مِنْ حَيْثُ لَمْ يَحْتَسِبُوا وَقَذَفَ فِي قُلُوبِهِمُ الرُّعْبَ يُخْرِبُونَ بُيُوتَهُمْ بِأَيْدِيهِمْ وَأَيْدِي الْمُؤْمِنِينَ
1: أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 284 മുതൽ 286 വരെ വചനങ്ങളുടെ പാരായണം.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം 41-64 വരെ വചനങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് ലുഹൈദാൻ പാരായണം നിർവഹിച്ചത്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: യുഹ്ബറൂൻ.
1: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി ഹറമൈൻ ലൈവ് ഷെയ്ഖ് യാസർ ദൗസരിയുടെ ഖിറാഅത്താണ് മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നിന്നും.

0: മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ നിന്നും സൂറത്തുൽ ബഖറ ആയത്ത് 261 മുതൽ 264 വരെ ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

سنابل كمثل حبة أنبتت سبع سنابل في كل سنبلة 100 حبة

0: ഹർമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
2: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി.
2: സൂറത്തുൽ അൻആം ആയത്ത് 145 മുതൽ 148 വരെ ഖലീഫ അസ്സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്തുൽ അൻആം 145 മുതൽ 148 വരെ.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: പീസ് റേഡിയോ.

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് അത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിനെയും എതിർത്തിരുന്ന സമയത്ത് ത്യാഗോജ്ജലമായ തൻ്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അതിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിലെ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ആഖ്യാനമാണ് ഇപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്.
3: വചനം 115. ഇന്നമാ ഹർറമ, അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും നിങ്ങളുടെ മേൽ, അൽ മൈതത ശവത്തെ, വദ്ദമ രക്തത്തെയും, വലഹ്മ മാംസവും, അൽ ഖിൻസീരി പന്നിയുടെ, വമാ യാതൊന്നും, ഉഹില്ല ശബ്ദം ഉയർത്തപ്പെട്ടിരിക്കുന്നു അറുക്കപ്പെട്ടിരിക്കുന്നു, ലിഗൈറില്ലാഹി അല്ലാഹു അല്ലാത്തവർക്കു വേണ്ടി, ബിഹി അതുകൊണ്ട് അതുവഴി, ഫമൻ എനി ആർ വല്ലവനും, ഇൽ തുറ നിർബന്ധിതനായി, ഗൈറ ബാഗിൻ തേടുന്നവനല്ലാതെ, കാംക്ഷിക്കുന്ന ധിക്കരിക്കുന്നവനല്ലാതെ, വല ആദിൻ അതിരു കടന്നവനുമല്ലാതെ, ഫഇന്നല്ലാഹ എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയാണ്.

0: ശവവും രക്തവും പന്നിമാംസവും അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ട അഥവാ അറുക്കപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിയമലംഘനം കാംക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ഭക്ഷിക്കുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അപ്പോൾ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു.
1: ഈ വചനത്തിലടങ്ങിയ സംഗതികളും ആശയങ്ങളും അൽബഖറ 173-ലും മാഇദ 4-ലും അൻആം 145-ലും മുമ്പ് വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാഇദയിലും അൻആമിലും വേണ്ടത്ര വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും വിവരിക്കുന്നില്ല. കൂടുതൽ വിവരങ്ങൾ അവിടങ്ങളിൽ നോക്കുക. ഇത്രയും കുറഞ്ഞ വസ്തുക്കളെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളൂവെങ്കിലും മുശരിക്കുകൾ അവരുടെ സ്വന്തം വകയായി വേറെയും പലതും നിഷിദ്ധമാക്കി വച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ പറയുന്നത്.
2: വചനം 116. വലാ തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്. ലിമാ തസിഫു, വിവരിക്കുന്നതിനാൽ. അൽസിനതുക്കും, നിങ്ങളുടെ നാവുകൾ. അൽകദിബ, വ്യാജം. ഹാദാ, ഇത്. ഹലാലുൻ, അനുവദനീയമാണ്. വഹാദാ, ഇത്. ഹറാമുൻ, നിഷിദ്ധമാണ്. ലിതഫ്തറു, നിങ്ങൾ കെട്ടിയുണ്ടാക്കുവാൻ വേണ്ടി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. അൽകദിബ, വ്യാജം. ഇന്ന, നിശ്ചയമായും. അല്ലദീന യഫ്തറൂന, കെട്ടിച്ചമക്കുന്നവർ. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. അൽകദിബ, വ്യാജം. ലാ യുഫ്ലിഹൂൻ, അവർ വിജയിക്കുകയില്ല.

0: നിങ്ങളുടെ നാവുകൾ വ്യാജവിവരണം നൽകി വരുന്നതിനാൽ മാത്രം നിങ്ങൾ പറയുകയും അരുത്. ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധവുമാണ് എന്നിങ്ങനെ. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുവാൻ വേണ്ടി, അഥവാ അതാണതിന്റെ കലാശമാകുക. നിശ്ചയമായും അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ വിജയിക്കുകയില്ല.
1: വചനം 117. മറ്റാഴിൻ, ഒരു സുഖാനുഭവം, സുഖം, ഉപയോഗം. അലീലുൻ, അല്പമായ, കുറഞ്ഞ. വലഹും, അവർക്കുണ്ടുതാനും. അദാബുൻ, ശിക്ഷ. അലീമുൻ, വേദനയേറിയ.
2: മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം,
0: അല്പമാത്രമായ ഒരു സുഖാനുഭവം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ടായിരിക്കും.
1: എന്തെങ്കിലും തെളിവോ വല്ല പ്രമാണമോ കൂടാതെ സ്വന്തം നാവിനാൽ ഉരുവിടുന്ന ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഹലാലാക്കിയ അഥവാ അനുവദനീയമാക്കിയ ചില വസ്തുക്കളെ ഹറാമും അഥവാ നിഷിദ്ധവും, ഹറാമാക്കിയ ചില വസ്തുക്കളെ ഹലാലുമാക്കിക്കൊണ്ട് മുശ്രിക്കുകൾ മതവിധികൾ കെട്ടിയുണ്ടാക്കിയിരുന്നതിനെക്കുറിച്ച് ആക്ഷേപിക്കുകയാണ്. മതത്തിൽ ഹലാലെന്നും ഹറാമെന്നും വിധി കൽപ്പിക്കുവാനുള്ള അധികാരവും അവകാശവും അള്ളാഹുവിനായിരിക്കെ ഇതു അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കലാണല്ലോ. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയില്ല. ഇഹത്തിൽ വെച്ചു തുച്ഛമായ വല്ല കാര്യലാഭവും ലഭിച്ചേക്കാമെങ്കിലും പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയായിരിക്കും ഫലം എന്നു സാരം. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ശവം, പന്നിമാംസം മുതലായവയെ അവർ അനുവദനീയമായി ഗണിച്ചിരുന്നു. ബഹീറത്ത്, സായിബത്ത് എന്നും മറ്റുമുള്ള പേരുകളിൽ പല കാലികളെയും വിഗ്രഹങ്ങൾക്ക് വഴിപാടാക്കി വിടലും പതിവായിരുന്നു. ചിലതിനെ പുരുഷന്മാർക്ക് മാത്രം അനുവദനീയവും സ്ത്രീകൾക്ക് നിഷിദ്ധവുമാക്കി വെക്കുകയും ചെയ്തിരുന്നു. അധ്യായം 5 വചനം 106, അധ്യായം 6 വചനം 139 മുതലായ സ്ഥലങ്ങൾ നോക്കുക. ഇത്തരം സംഗതികളെ സൂചിപ്പിച്ചുകൊണ്ടാകുന്നു ഇതു അനുവദനീയമെന്നും ഇതു നിഷിദ്ധമെന്നും പറയരുതെന്ന് വിരോധിച്ചിരിക്കുന്നത്. എന്നാൽ ഇബ്നു കസീർ റഹ്മഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സംഗതികൾ മാത്രമല്ല ഈ വിരോധത്തിൽ അടങ്ങിയിരിക്കുന്നത്. അംഗീകൃതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിർമ്മിക്കപ്പെടുന്ന അനാചാരങ്ങളും ഖുർആനിനും സുന്നത്തിനും എതിരായി പുറപ്പെടുവിക്കുന്ന ഫത്വകളും നിയമങ്ങളുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്നതിൽ ഉൾപ്പെടുന്നു. അബൂ നല്ലറ റഹിമഹുള്ള പറഞ്ഞതായി ഇബ്നു അബി ഹാതിം റഹിമഹുള്ള ഉദ്ധരിച്ചിരിക്കുന്നു. സൂറത്തുൻ നഹലിലെ വലാ തഖൂലൂ എന്നുള്ള ഈ വചനം ഞാൻ വായിച്ചു. അതിനാൽ അന്നു മുതൽ ഇന്നുവരെ ഞാൻ ഫത്വ അഥവാ മതകാര്യങ്ങളിൽ വിധി നൽകുവാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം 118. വഅലല്ലദീന, യാതൊരുവരുടെ മേൽ. ഹാദു, യഹൂദരായ. ഹറംന, നാം നിഷിദ്ധമാക്കി. മാ ഖസസ്ന, നാം കഥനം ചെയ്തത്, വിവരിച്ചത്. അലൈക, നിനക്ക്. നിന്റെ മേൽ. മിൻ ഖബ്ൽ, മുമ്പ്. വമാ ളലംനാഹും, നാം അവരോട് അനീതി ചെയ്തിട്ടുമില്ല, അക്രമം ചെയ്തിട്ടുമില്ല. വലാകിൻ കാനു, എങ്കിലും അവരായിരുന്നു. അംഫുസഹും, തങ്ങളോട് തന്നെ, അവരുടെ സ്വന്തങ്ങളെ. യളിമൂൻ, അക്രമിക്കും, അനീതി ചെയ്യും.

0: യഹൂദികളായവരുടെ മേലും തന്നെ മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നവയെ നാം നിഷിദ്ധമാക്കി. അവരോട് നാം അനീതി ചെയ്തിട്ടില്ല, എങ്കിലും അവർ അവരോട് തന്നെയായിരുന്നു അനീതി ചെയ്തിരുന്നത്.
1: അല്പം ചില ഭക്ഷ്യവസ്തുക്കളെ മാത്രമേ അല്ലാഹു നിഷിദ്ധമാക്കി നിയമിച്ചിട്ടുള്ളൂവെന്ന് 115 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ യഹൂദികളുടെ മേൽ മുമ്പ് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ള ചില വസ്തുക്കളെ നിഷിദ്ധമാക്കിയിരുന്നുവെന്നത് ശരിയാണെന്നും അത് അവരോട് അല്ലാഹു ചെയ്ത ഒരു അനീതിയായിരുന്നില്ല, അവർ സ്വയം ചെയ്ത അക്രമങ്ങളുടെ ഫലമായിരുന്നു എന്നുമാണ് ഈ വചനത്തിൽ പ്രസ്താവിച്ചതിന്റെ സാരം. മുമ്പ് വിവരിച്ചു തന്നത് എന്ന് പറഞ്ഞത് സൂറത്ത് അൻആം 146 വചനത്തിലാകുന്നു. നഖമുള്ള വസ്തുക്കളെയും ആടുമാടുകളുടെ കൊഴുപ്പുകളും അവർക്കു നിഷിദ്ധമാക്കിയിരുന്നുവെന്നും അതവരുടെ ധിക്കാരം മൂലമായിരുന്നുവെന്നുമാണ് അവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. കൂടുതൽ വിവരം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ അവരുടെ അക്രമം നിമിത്തം വിശിഷ്ടമായ ചില വസ്തുക്കളെ അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സൂറത്തു നിസാ 160 കാണാം. വചനം 119. തുമ്മ, പിന്നീട്, പിന്നെ, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലില്ലദീന അഅമിലു, പ്രവർത്തിച്ചവർക്ക്, അസ്സൂഅ, തിന്മയെ, മോശം, ബിജഹാലത്തിൻ, വിഡ്ഢിത്തം കൊണ്ട്, വിവരക്കേടു നിമിത്തം, തുമ്മ താബു, പിന്നെ പശ്ചാത്തപിച്ചു, മിംബഅദി, ശേഷം, ദാലിക, അതിൻ്റെ, വ അസ്ലഹു, അവൻ നന്നായി തീരുകയും ചെയ്തു, കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തു, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, മിംബഅദിഹ, അതിനുശേഷം, ലഗഫൂറുൻ, പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീമുൻ, കരുണാനിധിയാണ്.

0: പിന്നീട് നിശ്ചയമായും നിന്റെ റബ്ബ് വിഡ്ഢിത്തം അഥവാ വിവരക്കേട് നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം പശ്ചാത്തപിക്കുകയും നന്നായിത്തീരുകയും ചെയ്തവർക്ക് അതെ, നിശ്ചയമായും നിന്റെ റബ്ബ് അതിനുശേഷം വളരെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു.
1: അള്ളാഹുവിന്റെ പേരിൽ നിയമങ്ങൾ കെട്ടിയുണ്ടാക്കുക പോലെയുള്ള ഗുരുതരമായ പാപങ്ങൾ വല്ലതും വിവരക്കേടുകൊണ്ട് ചെയ്തു പോയാൽ തന്നെയും പിന്നീട് ഖേദിച്ചു മടങ്ങി സ്വന്തം നില നന്നാക്കി തീർത്താൽ അള്ളാഹു പൊറുത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, സൂറത്തുൻ നഹൽ 115 മുതൽ 119 വരെ വചനങ്ങളുടെ ശബ്ദലേഖനമാണ് ഇപ്പോൾ നാം കേട്ടത്.
3: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഏറെ ശ്രദ്ധേയമായ പരിപാടിയാണല്ലോ ഹൃദയവസന്തം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൂറത്തു ഹൂദിൽ നിന്നും 58-59 വചനങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജംഷീർ സ്വലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاء أمرنا نجينا هودا والذين آمنوا معه والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ 58-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാണ്: വലമ്മാ ജാ അംബ്രുന നജ്ജൈനാ ഹൂദൻ വല്ലദീന ആമനൂ മഅഹു. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആദ് സമൂഹം അവരെ അള്ളാഹു നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വചനമാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെയും വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തിയതും. വന്നപ്പോൾ അംബ്രുന, അംബ്ര കൽപ്പന, അംബ്രുന നമ്മുടെ കൽപ്പന, അള്ളാഹുവിൻ്റെ കൽപ്പന. നജ്ജൈന, നജ്ജ യുനജ്ജി എന്നാണ് രക്ഷപ്പെടുത്തുക. നജ്ജൈന, നാം രക്ഷപ്പെടുത്തി. ഹൂദൻ, ഹൂദ് നബി അലൈഹിസ്സലാമിനെയും. വല്ലദീന, ഒരു കൂട്ടരെയും. ആമനു, അവർ വിശ്വസിച്ചു. മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ. ആദ്, ഊദ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ, കാരുണ്യം കൊണ്ട്. മിന്ന, നമ്മളിൽ നിന്നുള്ള, നമ്മുടെ പക്കലിൽ നിന്നുള്ള. വനജൈന ഹും, വനജൈന നാ രക്ഷപ്പെടുത്തി. ഹും, അവരെ. മിൻ അദാബിൻ, ശിക്ഷയിൽ നിന്ന്. ഗലീൽ, കഠിനമായ. അപ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പുള്ള ഏതാനും ആയത്തുകളിലൂടെ ആദ് സമുദായത്തിലേക്ക് അള്ളാഹു ഹൂദ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചതും ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തിയതുമാണ് പരാമർശിക്കുന്നത്. എല്ലാ പ്രവാചകന്മാരെയും പോലെ ഹൂദ് നബി അലൈഹിസ്സലാമും വളരെ ഗുണകാംക്ഷയോടുകൂടി അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹി, ആ സന്ദേശം, തൗഹീദിൻ്റെ ഉജ്ജ്വലമായ വ്യക്തമായ ആ ആശയം തൻ്റെ ജനതയെ പഠിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ പ്രതികരണം, മുമ്പ് നൂഹ് നബിയുടെ ജനത സ്വീകരിച്ച അതേപോലെ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും മറുപടിയും ഇടപെടലും തന്നെയായിരുന്നു. ഒരിക്കലും അവരെന്ത് ചെയ്തില്ല, ഹൂദ് നബി അലൈഹിസ്സലാമിനെ സ്വീകരിക്കുകയോ നല്ല രൂപത്തിൽ പ്രതികരിക്കുകയോ മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല എന്ന് ഇതിൻ്റെ മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങളെന്ത് ചെയ്യണം, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങൂ. എന്നാൽ അള്ളാഹ് നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു നൽകും. അവൻ നിങ്ങൾക്ക് ശക്തികൾ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത് എന്ന് അവർ പറഞ്ഞപ്പോൾ, ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവരുടെ മറുപടി, യാ ഹൂദ്, ഖാലു യഹൂദ്, അവർ പറഞ്ഞു, ഹൂദ, മാജിഅ്തനാ ബിബയ്യിനത്തിൻ, നീയൊരു തെളിവ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല. എത്ര വ്യക്തമായ തെളിവുകൾ നൽകിയാലും ഇച്ഛകളെ പിന്തുടരുന്ന സുഖലോലുപതയിൽ അതിക്രമികളായി ജീവിക്കുന്ന ജനത ആ തെളിവുകൾക്കു നേരെ കണ്ണടക്കുകയും എന്നിട്ട് തങ്ങൾ നിലകൊള്ളുന്ന അതെത്ര മൂഢമായ വിഡ്ഢിത്തമായ കാര്യങ്ങളാണെങ്കിലും അതിലങ്ങോട്ട് മൂടുറച്ചു നിന്ന് അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ഏതൊരു ജനതയും അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുള്ളത്. അതിലെ അഹങ്കാരികൾ അതേ മറുപടി ഇവരും പറഞ്ഞു. വമാ നഹ്നു ബിതാരികി ആലിഹത്തിന, ഹൂദേ, ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കുന്നൊരു പ്രശ്നമല്ല. അൻ ഖൗലിക്, നീ പറയുന്നത് കേട്ട് ഞങ്ങളെന്ത് ചെയ്യുന്നില്ല. വമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നിന്നിൽ ഞങ്ങളോട് വിശ്വസിക്കുകയും ചെയ്യൂല എന്നുള്ളൊരു മറുപടിയാണ് ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആദ് സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞത്. മാത്രമല്ല, ഞങ്ങളുടെ ദൈവങ്ങളുടെ എന്തോ ദോഷബാധ നിനക്ക് കിട്ടിയിരിക്കുകയാണ്. അതും പറഞ്ഞവർ, ഇന്ന ഖൂലു ഇല്ല അഥറാക്ക ബാലു ആലിഹത്തിന ബിസു ഇൻ. അപ്പോൾ അവരോട് ഹൂദ് നബി അലൈഹിസ്സലാം അങ്ങേയറ്റം അവരോട് അള്ളാഹുവിൻ്റെ ഏകത്വം, തൗഹീദ്, അതിൻ്റെ ഗൗരവം, ശിർക്ക് ചെയ്താലുള്ള അപകടം ഒക്കെ അവരോർമ്മപ്പെടുത്തിയിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ കൈവിടിയില്ല എന്നുള്ള അഹങ്കാരത്തിൻ്റെ മറുപടി പറഞ്ഞപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തി, ഇന്നി ഉഷ്ഹിദുല്ലാഹ വഷ്ഹദു അന്നി ബരി ഉമ്മിമ്മാ തുശരിക്കൂൻ, നിങ്ങൾ പങ്കാളികളായി ചേർക്കുന്ന യാതൊന്നുമായും എനിക്കൊരു ബന്ധമല്ല എന്നതിന് ഞാൻ അല്ലാനെ സാക്ഷിയാക്കുകയാണ്, നിങ്ങളതിന് സാക്ഷികളായിക്കൊള്ളി എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. മാത്രമല്ല, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ അവരൊക്കെ നിങ്ങൾ വിളിച്ച് തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക എനിക്കെതിരെ. മനസ്സിലായില്ലേ? എനിക്കൊരു പ്രശ്നമല്ല. ഫഖീദൂനി ജമീഅൻ സുമ്മലാ തുന്ദിറൂൻ, നിങ്ങൾക്ക് നിങ്ങൾ എനിക്കൊരു ഇട തരികയും വേണ്ട. മനസ്സിലായില്ലേ? പക്ഷേ ഇന്നി തവക്കൽതു അലല്ലാ റബ്ബി വറബ്ബിക്കും, നിങ്ങളുടെയും എൻ്റെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു വാഹിദും ബിനാസ്വിയത്തിഹ, ഏതൊരു ജന്തുവും അതിൻ്റെ നിയന്ത്രണം അള്ളാൻ്റെ കയ്യിലാണ്, അതിൻ്റെ നെറുകയിൽ പിടിക്കുന്ന ദായിട്ടല്ലാതെയില്ല, അല്ല പിടിക്കാത്ത അല്ല നിയന്ത്രിക്കാത്ത ഒരു ജീവജാലമല്ല. അങ്ങനത്തെ അള്ളാഹുവിൽ എൻ്റെ റബ്ബിൽ നിങ്ങളുടെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് അല്ലേ. ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങൾ ഞാനീ പറഞ്ഞതൊന്നും നിങ്ങൾ കേൾക്കാതെ ഒരു നിമിഷം പോലും നിങ്ങൾ ചിന്തിക്കാതെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെ നിങ്ങൾ നിങ്ങളുടെ ഈ പിഴച്ച ഷിർക്കു കലർന്ന ഈ വിശ്വാസത്തിൽ അന്ധമായി അതിൽ മൂടുറച്ച് ഈ വിഡ്ഢിത്തത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്കു എന്നെ എൻ്റെ റബ്ബ് നിശ്ചയിച്ചയച്ചത് ഏതൊരു കാര്യമായിട്ടാണോ ആ മെസ്സേജ്, ആ സന്ദേശം, ആ തൗഹീദ്, ആ ആഖിറത്ത് റിസാലത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്തൊരു ജനതയെ

നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയും അവസാനം എത്തിപ്പെട്ടത് അള്ളാഹുവിന്റെ ശിക്ഷയിലാണ്. വലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന ഹൂദൻ വല്ലദീന ആമനു മഅഹു, ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, അത് അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്, കാരുണ്യാണ്. വനജ്ജൈനാഹും മിന അദാബിൻ ഖലീൽ, കഠിനമായ ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. അല്ലേ, വളരെ വ്യക്തമാണ്. അവരെ കൊടുങ്കാറ്റടിപ്പിച്ചാണ് അള്ളാഹു ചെയ്തത്. ഫഅമ്മ ആദുൻ ഫഉഹലികു ബിരീഹിൻ സർസറിൻ ആതിയ സഖറഹ അലൈഹിം സബ അലയാലിൻ വതമാനിയത അയ്യാമിൻ ഹുസൂമ എന്ന് ഖുർആൻ സൂറത്തുൽ ഹാഖയിൽ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വലമ്മാ ജാ അംറുന എന്ന് പറഞ്ഞാൽ അദാബുന. ഇമാം സഅദി റഹ്മഹുല്ല വിശദീകരിച്ചത്, അദാബുന ബി ഇർസാലി റീഹൽ അഖീം, അതികഠിനമായ കൊടുങ്കാറ്റ് അവരിലേക്ക് അയച്ച് അങ്ങനെ ശിക്ഷിച്ചു എന്നാണ്. എന്ന് അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റു വചനങ്ങളിലൂടെയും സൂറത്തു ഹാഖയിൽ അള്ളാഹു അവരെങ്ങനെ നശിപ്പിച്ചു എന്ന് വ്യക്തമായി അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ കൊടുങ്കാറ്റടിപ്പിച്ചുകൊണ്ടാണ് നശിപ്പിച്ചു കളഞ്ഞത്. 7 ദിവസവും 8 രാത്രിയും 8 പകലും അവരിൽ തുടർച്ചയായ കൊടുങ്കാറ്റ് വന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. 58-ാമത്തെ വചനം, വത്തിൽ കാദുൻ ജഹദൂ ബി ആയാത്തി റബ്ബിഹിം വഅസൗ റുസുലഹു വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്. വത്തിൽ കാദുൻ, അതാണ് ആ ജനത. ഏത്? അല്ലദീന ഔഖഅ അല്ലാഹു ബിഹിം മാ ഔഖഅ ബിദുൽമി മിൻഹും ലിഅന്നഹും, അല്ലാ നശിപ്പിച്ചു കളഞ്ഞ ആ ജനത. അല്ലേ, അതാണ് ആദ് ജനത. വത്തിൽ കാദുൻ, ആ നിഷേധത്തിൻ്റെ അഹങ്കാരത്തിൽ ഉറച്ചുനിന്ന ആ ജനതയെ അള്ളാഹ് കൊടുങ്കാറ്റടിച്ച് നശിപ്പിച്ചു. ആ ജനത, വത്തിൽ കഅദുൻ, ആ ജനത, അതാണ് ആയത്. ജഹദൂ ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു. ജഹദ, അവർ നിഷേധിച്ചു കളഞ്ഞു. ബി ആയാത്തി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളെ. വഅസൗ റുസുലഹു, അവൻ്റെ ദൂതന്മാരെ അവർ ധിക്കരിക്കുകയും ചെയ്തു. അസ ധിക്കരിക്കുക, അസൗ റുസുലഹു. വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു. അംറ, കൽപ്പനയെ. കുല്ലി ജബ്ബാരിൻ അനീദ്, എല്ലാ സ്വേച്ഛാധിപതികളും മറുക്കടമുഷ്ടിക്കാരുമായവരുടെ കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇവിടെ 3 കുറ്റമാണ് ഈ ആയത്തിൽ അള്ളാഹു ആദ് സമുദായത്തിന് അവർ ശിക്ഷക്കർഹരാകാൻ കാരണമായി പറഞ്ഞത്. 1, അവരിലേക്ക് വ്യക്തമായി വന്ന അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അവർ നിഷേധിച്ചു കളഞ്ഞു. ജഹദൂബി ആയാത്തി റബ്ബിഹിം. 2, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹി സ്സലാമിനെ അവർ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു. വഅസൗ റുസുലഹു. 3, ദൈവിക വചനങ്ങളുമായി വന്ന പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്സലാമിനെ പിൻപറ്റുന്നതിന് പകരം ആ നാട്ടിലെ സ്വേച്ഛാധിപതികളും മർക്കടമുഷ്ടിക്കാരുമായി നന്മയെ സ്വീകരിക്കാത്ത, തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന, കലാപങ്ങളും ഫിത്നകളും കുഴപ്പങ്ങളും തിന്മകളും അതിനുവേണ്ടി സംസാരിക്കുന്ന അത്തരം വക്രബുദ്ധികളുടെ ആളുകളുടെ കൽപ്പനകളെ, സ്വേച്ഛാധിപതികളുടെ മർക്കടമുഷ്ടിക്കാരുടെ കൽപ്പനകളെ അവർ പിൻപറ്റി. അതായത് നന്മയുടെ പക്ഷത്തു നിൽക്കാതെ അതിൻ്റെ മറുചേരിയിൽ നിൽക്കുന്നവരുടെ ശബ്ദങ്ങളെ പിന്തുടർന്നു എന്ന 3-ാമത്തെ കുറ്റം. വത്തബഉ അംറ കുല്ലി ജബ്ബാരിൻ അനീദ്, അതായത് തങ്ങളുടെ ജബ്ബാർ എന്ന് പറയുന്നതാണ് തങ്ങളുടെ അധികാരം കൊണ്ട്, സ്വാധീനം കൊണ്ട്, കഴിവുകൊണ്ടൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ അധികാരം സ്ഥാപിച്ച് അന്യായമായി ഉപദ്രവിക്കുന്നവർ. അനീത് എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാതെ അതിൽ നിന്ന് ഊരിച്ചാടാനുള്ള കുതന്ത്രങ്ങൾ ഒരുക്കുന്ന വക്രബുദ്ധിക്കാർ, മർക്കടമുഷ്ടികൾ, ദുർന്യായങ്ങൾ പറയുന്നവർ. അപ്പോൾ അത്തരം ആളുകൾ

0: ങ്ങളുടെ പിന്നെ വാദങ്ങളെ പിൻപറ്റുകയും ചെയ്തപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? അള്ളാഹ് അവരെ നശിപ്പിച്ചു, കളഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട എപ്പിസോഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് നൽകുന്ന വെളിച്ചം, മുമ്പ് ജീവിച്ച ജനസമൂഹങ്ങളും ആ ജനസമൂഹങ്ങളിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരും, ആ പ്രവാചകന്മാർ അവരെ താക്കീതു ചെയ്തതും അവർക്ക് മുന്നറിയിപ്പ് നൽകിയതും അവരെ സന്തോഷവാർത്ത അറിയിച്ചതും അവരെ പഠിപ്പിച്ചതും ആയ വിഷയങ്ങൾ, ആ വിഷയങ്ങളോട് അവരുടെ സമൂഹം സ്വീകരിച്ച നിലപാടുകൾ, അവിടെ വിശ്വസിക്കുകയും സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവരെ അള്ളാഹു എന്ത് ചെയ്തു? ഏതു നബിമാരുടെ കൂടെയുള്ള, നൂഹ് നബിയുടെ ചരിത്രം തന്നെ മുമ്പ് പറഞ്ഞു, കപ്പലിൽ അവരെ, നൂഹ് നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ ആദ് സമുദായത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി. ഇവിടെ ഹൂദ് നബിയെയും വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി, ബിറഹ്മത്തി മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്, വനജ്ജൈനാഹു മിൻ ആദാബിൻ ഖലീദ്, കഠിനമായ ശിക്ഷയിൽ നിന്നും നാം അവരെ രക്ഷപ്പെടുത്തി എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ അവൻ്റെ ആയാത്തുകളെ നിഷേധിച്ച് അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ ധിക്കരിച്ച് ആ പ്രവാചകന്മാരുടെയും ദീനിൻ്റെയും ശത്രുക്കളുടെ വാക്കുകളെ പിന്തുടർന്ന എല്ലാ ആളുകൾക്കും നാശമാണ് എന്ന് ആദ് സമുദായത്തിൻ്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ പിശുരുടെ ഹൃദയവസന്തം ശ്രോതാക്കളും, പിന്നെ അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ജീവിതം ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് സ്വന്തത്തോട് നിങ്ങളോടും വസ്വിയത്ത് ചെയ്തുകൊണ്ട്, റഹ്മാനായ അള്ളാഹു പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അതിൻ്റെ പ്രകാശത്തിൽ ജീവിതം നയിക്കാനും ആ നന്മയിൽ പരലോകത്തുയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനുമൊക്കെയുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറാ. ഹൃദയവസന്തം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 58-59 വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനനായ ജംഷീർ സ്വരാഹി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ, സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ അബസ് വരെ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് നബീൽ അറിഫായ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഫജറഹ്.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഖലം മുതൽ സൂറത്തുൽ അബസ വരെ പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ അറിഫായി.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാ. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം, പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
4: وَمِنْ آيَاتِهِ أَن تَقُومَ السَّمَاءُ وَالْأَرْضُ بِأَمْرِهِ

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 407-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അസ്സ അൽ ബലൂഷി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നൂനു സാക്കിനവ തെന്മീനിൻ്റെ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിൽ 4 നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇൽഹാർ 6 അക്ഷരങ്ങൾ, ഹാ ഖാ ഐൻ ഗൈൻ ഹാ ഹംസ. ഉദാഹരണം, അൻഅംത, കുഫുവൻ അഹദ് പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ ഇദ്ഗാം ബിഗുന്ന, മീമ് നൂന് വാവ് യാ, ഹബലും മിം മസദ്. പിന്നെ ഇദ്ഗാം ബിലാ ഗുന്ന, ലാമ് റാ, വലം യക്കുല്ലഹു, ഹുദല്ലിൽ മുത്തഖീൻ. അപ്പോൾ ഇൽഹാറ് 6 അക്ഷരം, ഇദ്ഗാം ബിഗുന്ന 4 അക്ഷരം, ഇദ്ഗാം ബിലാ ഗുന്ന 2 അക്ഷരം, പിന്നെ ഇഖ്ലാബ് 1 അക്ഷരം, ബാ, അംബിയാ പോലെയുള്ള സ്ഥലങ്ങൾ. ഈ 4 നിയമങ്ങളുടെയും അക്ഷരങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കണം. അത് മനസ്സിൽ വളരെ ഉറപ്പിച്ച് സംശയം ഉണ്ടാകാത്ത നിലക്ക് ഈ അക്ഷരങ്ങൾ നമ്മളെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത് പറയാൻ കാരണം, ഇനി ഒരു നിയമം മാത്രമേ ഉള്ളൂ. ആ നിയമത്തിന് ഇഖ്ഫാ എന്നാണ് പറയുക. ഇഖ്ഫാ, അത് 15 അക്ഷരങ്ങളാണ്. അതായത് ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്ന 4, 6 4 10, ബിലാഗുന്ന 2, 10 2 12, ഇഖ്ലാബ് 13. ബാക്കി 15 അക്ഷരങ്ങൾക്കും ഒരൊറ്റ നിയമമാണ്. അപ്പോൾ ആ 15 അക്ഷരങ്ങൾ ഏതാണ് എന്ന് കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ പ്രായോഗികമായി മറ്റൊരു എളുപ്പവഴിയുണ്ട്. അതായത് ഈ 4 നിയമങ്ങളുടെ, ഇൽഹാറ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന, ഇഖ്ലാബ്, ഇതിൻ്റെ 4 അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തു വച്ചാൽ ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇഖ്ഫാ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചു വച്ചാൽ അതല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇഖ്ഫാ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമത്തിൻ്റെ ഒരു ഉദാഹരണം ആ നിയമത്തിൻ്റെ കൂടെ തന്നെ നമ്മളെ മനസ്സിൽ ഓർമ്മയിലുണ്ടായിരിക്കണം. അതിനെളുപ്പം മിൻ ശരി തന്നെയാണ്. കാരണം സൂറത്തുൻ നാസിലും ഫലക്കിലും ഒക്കെ വന്നിട്ടുള്ള മിൻ ശരി, മീൻ ശരി, നൂൻ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുകയും മൂക്കിലൂടെ ശബ്ദം ഒരു മൂളം മൂളക്കൽ പുറത്തേക്ക് വരികയും ചെയ്യുക. മീൻ ശരി, ഇത് 15 അക്ഷരങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. അതൊന്ന് പറയാം. താ, നൂൻസാക്കിനക്ക് ശേഷം താ വന്നാൽ ഇഖ്ഫാ ആണ്. ഉദാഹരണം, അൻതും, അൻതും,
4: അൻതും,
3: മീൻ ശരി,
4: മീൻ ശരി,
3: രണ്ട് കെലിമത്തിലുള്ള ഉദാഹരണം ലൻ തനാലുൽ ബിർറ. ഒരു കലിമത്തിന്റെ ഉദാഹരണം യന്തഹു. തൻവീന്റെ ഉദാഹരണം ജന്നാതുൻ തജ്രി. പോരാ, ജന്നാത്തുൻ കഴിഞ്ഞിട്ട് അവിടെയാണ് ഇഖ്ഫായിന്റെ മണിക്കൽ വരേണ്ടത്.

0: ആ അങ്ങനെ. പിന്നെ സഅ ഫമൻ സഖുലത്.
1: വമൻ സഖുലത്
0: ഒറ്റ കലിമത്ത്. മൻസൂറ
1: മൻസൂറ
0: തൻവീൻ മ

0: ജീമ് മിൻ ജിബാലിൻ,
1: മിൻ ജിബാലിൻ,
0: അതായത് നൂന് ഉച്ചരിക്കുന്നത് പോലെ കൊണ്ടുവരിക. നൂന് ഉച്ചരിക്കുമ്പോൾ നമ്മളെ നാവിൻ്റെ അറ്റം പല്ലിൻ്റെ മുകൾ ഭാഗത്ത് തട്ടുകയാണ്. നൂൻ ഒന്ന് ഉച്ചരിച്ചു നോക്കൂ. ആ നാവിൻ്റെ അറ്റം മുകളിൽ തട്ടുകയാണ്. അപ്പോൾ മുകളിൽ തട്ടരുത്, തട്ടാൻ ഇങ്ങനെ അടുത്ത് വരിക, എന്നിട്ട് മൂക്കിലൂടെ ശബ്ദം വരും ചെയ്യാം. അതായത് മിൻ ശരി എന്നല്ല, മറിച്ച് മിൻ ശരി. മനസ്സിലായില്ലേ? മിൻ ശരി പറഞ്ഞാട്ടെ.
1: അയ്യോ,
0: രണ്ട് കലിമത്തിൽ മിൻ ജിബാലിൻ,
1: ജിബാലിൻ,
0: മിൻ ജിബാലിൻ എന്നല്ല മേ.

0: فأنجى
1: فأنجيناه.
0: പിന്നെ രണ്ട് തൻവീൻ വന്നത് ഐനുൻ ജാരിയ,
1: ഐനുൻ ജാരിയ.
0: ദാലിൻ്റെത് മീൻ.

0: ഇനി ബാക്കി അക്ഷരങ്ങൾ ഒരു സൂറത്ത് ഓതി പഠിച്ചതിന് ശേഷമാക്കാം ഇൻഷാ അല്ലാ. അത് അടുത്ത എപ്പിസോഡിൽ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: വായിക്കുന്ന സമയങ്ങളിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടേണ്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളും ആയത്തുകളും പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്ന പാരായണ പഠനം പരിപാടിയിൽ അവതരിപ്പിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ. കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച

0: ങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020840840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: Peace Radio, tuned to reality.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
0: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tuned to reality.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലെ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
4: മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹ മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹ ഖായിമതൻ അലാ ഉസൂലിഹ മാ ഖതഅ്തും മില്ലീനതിൻ ഔ തറക്തുമൂഹ ഖായിമതൻ അലാ ഉസൂലിഹ ഫബിഇദ്നില്ലാഹ് فَبِإِذْنِ اللَّهِ وَلِيُخْزِيَ الْفَاسِقِينَ وَمَا أَفَاءَ اللَّهُ عَلَى رَسُولِهِ مِنْهُمْ فَمَا أَوْجَفْتُمْ عَلَيْهِ مِنْ خَيْلٍ وَلَا رِكَابٍ ولكن الله يسلط رسله على من يشاء والله على كل شيء قدير
3: ما قطعتم انجامة آيتي شدكك ما قطعتم قاف طاء عين تاء وغير هذه مشددتشوند ഈ പദം പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായ മഖ്റജുകളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. മാ ഖതഅ്തും, ഖതഅ്തും അല്ല, മാ ഖ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഖ അതുപോലെ ത, ഖതഅ്. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സ്വിഫത്ത് നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അപ്പോഴാണ് ത എന്ന ശബ്ദം വരികയുള്ളൂ. ഇല്ലെങ്കിൽ ത്വ ത്വ ത്വ എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്ക് അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട് അഥവാ തഇനെ ത്വ എന്നുച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ത എന്നാണ്. മ ഖതഅ്തും, ഖതഅ്തും മിൻ ലീനത്തിൻ. മീം സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മാ ഖതഅ്തും മിൻ, മിൻ ലി സാക്കിന നൂന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ, ലീനത്തിൻ അ, തൻവീനു ശേഷം ഹംസയാണ്. അതുകൊണ്ട് വെളിവാക്കണം, തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ, മിൻ ലീനത്തിൻ നൗ, നൗ തറക്തുമൂഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തറക്തുമൂഹ, കാഫിൻ്റെ ഉച്ചാരണം ഔ തറക്, കാ കീ കു എക്. ഔ തറക്തുമൂഹ ഖായിമതൻ, മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ, ഔ തറക്തുമൂഹ ഖായിമതൻ. ഇനി ഖായിമതൻ തൻ തൻവീനു ശേഷം ഐന് വെളിവാക്കി ഉച്ചരിക്കണം, തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹാർ ഖായിമതൻ അല ഉസൂലിഹ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല ഉസൂലിഹ, ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ സ്വാദുച്ചിരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സ സി സു അസ് ഉസൂലിഹ ഫബി ഇദ്നില്ല ഫബി ഇദ്നില്ല. ഈ പദം ശ്രദ്ധിക്കുക, ആയത്തിൽ കുറിച്ചിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ല ഇദ്നി അല്ല, ഫബി ഇദ്നില്ല ഫബി ഇദ്നി ഫബി ഇദ്നില്ല ബി ഇദ്നി അല്ല ഫബി ഇദ്നി ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ വലിയുഖ്സിയൽ ഫാസിഖീൻ. മദ് ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് ആയിരത്തിൽ സുക്കൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫ അല്ലാഹു വമാ അഫ അല്ലാഹ് മദ് മുൻഫസിലാണ്. വമാ അഫ ഇനി അഫ അല്ലാ മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. മുത്തസിൽ മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതാണ് മുൻഫസിൽ. ഇനി وما أفاء الله على رسوله منهم فما ساكنة ميمين الشيشم فاء شدكنا رند شوند دمل تتتش ميمين پورنا ماكنا منهم فما فما أوجفتم مدن أكشر ما ألفين الشيشم همزة وربطتل منفصل أوجفتم عليه أوجفتم عليه من خ من خيل സാക്കിന നൂന് ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈലിൻ മിൻ ഖൈലിൻ വ തൻവീനു ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന വലാരിക്കാബിൻ വ ഇവിടെയൊക്കെ ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിൻ വലാരിക്കാബിൻ വലാകിന്നല്ലാഹ് ഇനി വലാക്കിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന വലാക്കിന്നല്ലാഹ യുസല്ലിത്തു യുസല്ലിത്തു ത തി തു ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. യുസല്ലിത്തു റുസുലഹു റുസുലഹു സീന് ദമ്മാണ്. റുസു സീന് ദമ്മാണ്. റുസുലഹു സീന് സുക്കൂർ വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു റുസുലഹു അല മൈയ ഇത് ഗാം ബിഗുന്ന നൂനിനെ യയിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യശ മദ് മുത്തസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. والله على كل شيء ق والله على كل شيء ق تنوين ശേഷം قاف اخفام بغنا تنوينين അവ്യക്തമാക്കി മണിക്കണം. قاف സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ والله على كل شيء ق قدير എന്നാണ്. قدير അല്ല ഖദീർ. റായിനെ തർഖീഖ് ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഓതാം. മാ ഖത്അതും മിൻ ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله ولكن الله يسلط رسله على من يشاء ولكن الله يسلط رسله على من يشاء
4: വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ.
3: സൂറത്തുൽ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ, ബാരക്കല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു അൽ കഹഫ് 19 മുതൽ 26 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹസ്സ അൽ ബലൂഷി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ സൂറ യാസീൻ 20 മുതൽ 30 വരെ വചനങ്ങൾ.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അൻആം 153 മുതൽ 158 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഈ റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നു ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനാകുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്ന് അതിൻ്റെ പൊരുളറിയാൻ ഹൃദയവസന്തം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമ കുന്ന ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. പ്രിയപ്പെട്ട ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 62-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നതും അവരുടെ മറുപടിയും ആ ഭാഗമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ച ആദ് സമുദായത്തിൻ്റെ അവസ്ഥകളാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അതിനുശേഷം അള്ളാഹു സൂറത്തുൽ ഹൂദിൽ 61-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു, വഇല സമൂദ അഖാഹും സ്വാലിഹൻ, അവരുടെ കൂട്ടത്തിലും തന്നെയുള്ള അവരുടെ സഹോദരൻ സ്വാലിഹ് അലൈഹിസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും അവരുടെ ജനപദത്തിനെ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും സുപ്രധാനമായ വിഷയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ തൗഹീദിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തെയും ക്ഷണിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല, ആരാധ്യൻ അള്ളാഹു മാത്രമേയുള്ളൂ, അതുകൊണ്ട് ഇബ്ദുല്ലാഹ് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. കാരണം ഹുവ അൻശഅക്കുമിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാതെ വേറെ ആരുമില്ല. അതുമാത്രമല്ല, അവൻ നിങ്ങളെ ഭൂമിയിൽ വസ്തഅമറക്കും ഫീഹ, അവിടെ നിങ്ങളെ അധിവസിപ്പിച്ചതും അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ഇബാദത്തു ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അവനോട് മാത്രം ഇസ്തിഗ്ഫാറു ചെയ്യുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി, ഇന്ന റബ്ബി ഖരീബുൻ മുജീബ്, എൻ്റെ റബ്ബ് ചുമടുത്ത് പ്രാർത്ഥന കേൾക്കുന്നവനായി, എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനായി, അതിന് യോഗ്യതയുള്ളവനായി, സമ്പൂർണനായ അർഹത അള്ളാഹുവിന് മാത്രമാണ് എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ ഓർമ്മപ്പെടുത്തി. ആ പ്രബോധനത്തിന് ഭൂമിയിലേക്ക് കടന്നു വന്ന ഏതൊരു പ്രവാചകനും അവരുടെ ജനതയെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരുടെ പ്രതികരണം വളരെ വേദനാജനകമായ നിരാശാജനകമായ മറുപടിയാണ് അധിക ജനങ്ങളിൽ നിന്നും പ്രവാചകന്മാർ അനുഭവിച്ചത് എന്ന് ഖുർആനിൻ്റെ പല ആയത്തുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെയും വ്യത്യസ്തമായിരുന്നില്ല സമൂദ് ഗോത്രത്തിന്റെ പ്രതികരണം. അതാണ് 62-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാലു, അവര് പറഞ്ഞു. അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനോട് മാത്രം പശ്ചാത്തപിക്കുക, ഇസ്തിഗ്ഫാറു ചെയ്യണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങണം, അവനോട് പ്രാർത്ഥിക്കണം, അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും, അവൻ സമീപസ്ഥനാണ് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞപ്പോൾ ഖാലു, അവർ പറഞ്ഞു. യാ സ്വാലിഹ്, സ്വാലിഹേ, ഖദ് കുന്ത ഫീന, തീർച്ചയായും ഖദ് കുന്ത, നീയായിരുന്നു, ഫീന, ഞങ്ങളിൽ, മർജുവൻ, നീ ഞങ്ങളിൽ സ്വീകാര്യനായിരുന്നു, അഭിലഷണീയനായിരുന്നു, ഇഷ്ടപ്പെട്ടവനായിരുന്നു ഞങ്ങൾക്ക്, സ്വീകരിക്കപ്പെടുന്നവനായിരുന്നു നീ. ഖബല ഹാദ, ഇതിൻ്റെ മുമ്പ്. പക്ഷേ അതൻഹാന, നീ ഞങ്ങളെ വിലക്കുകയാണോ, വിരോധിക്കുകയാണോ, അന്നഅബുദ, ഞങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട്. അതെന്താണ്? മാ യഅബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ, പ്രപിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ ആരാധന, അത് നീ ഞങ്ങൾക്ക് വിലക്കുകയാണോ. വ ഇന്നന, തീർച്ചയായും ഞങ്ങൾ, ലഫീഷക്കിൻ, സംശയത്തിലാണ്, മിമ്മാ തദുഊന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന ആ വിഷയം, മുരീബ്, അങ്ങേയറ്റത്തെ അവിശ്വാസജനകമായ സംശയത്തിൽ, നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള സംശയത്തിലാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ജനത തിരിച്ച് അതിനെ പ്രതികരിച്ചത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, യദുക്കുറു തആല മകാന മിനൽ കലാമി ബൈന സ്വാലിഹ് അലൈഹിസ്സലാം വ ബൈന ഖൗമിഹി, സ്വാലിഹ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയുടെ വിഡ്ഢിത്വം, ഒന്ന്, അവർ വിഡ്ഢികളാണ്; രണ്ട്, അവർ നിഷേധികളാണ്. മനസ്സിലായോ? മാക്കാന അലൈഹി ഖൗമുഹു മിനൽ ജഹിലി വൽ ഇനാദി, പക്ഷേ അവരുടെ വാക്കിൽ വ്യക്തമായി നിൽക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം എന്താണ്? സ്വാലിഹ, ഖാലു യാ സ്വാലിഹ് ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മുമ്പ്. ഇമാം സഅദി റഹ്മഹുല്ല ഇതിനെ വിശദീകരിച്ചു പറഞ്ഞു, ഖദ് കുന്ന നർജൂഖ വനഅമലു ഫീക, തീർച്ചയായും നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു. ഇതെന്താണ്? വഹാദാ ഷഹാദത്തുൻ മിൻഹും ലിനബിയിഹിം സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിനുള്ള ആ ജനതയുടെ അംഗീകാരമാണ്. കാരണം എന്താ? അന്നഹു മാസാല മഅറൂഫൻ ബിമകാരിമിൽ അഖ്ലാഖി വമഹാസിനി ശിയം, അദ്ദേഹം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയും നല്ല സംസ്കാര സമ്പന്നനുമായിരുന്നു. വ അന്നഹു മിൻ ഖിയാരി ഖൗമിഹി, അദ്ദേഹം തൻ്റെ ജനതയിലെ സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ഉത്തമനായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ നുബുവത്തിൻ്റെ മുമ്പ് തന്നെ ജനങ്ങൾക്ക് മാതൃകയുള്ള യോഗ്യരായിരുന്നു എന്ന് ഇവിടെ സമൂദ് ഗോത്രം, പിന്നീട് അവരുടെ ശത്രുവായി അവർ പ്രഖ്യാപിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് കൊടുക്കുന്ന ഷഹാദ, അംഗീകാരം, അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം, അദ്ദേഹത്തിൻ്റെ യോഗ്യത, ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദാ, നീ ഞങ്ങൾക്ക് ഏറ്റവും അഭിലഷണീയനായിരുന്നു, പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ വലാക്കിന്നഹു ലമ്മാ ജാഅഹും ബിഹാദൽ അംറ്, അതായത് ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയവുമായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനോടുള്ള അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതിനോട് അവർക്ക് യോജിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ല യുവാഫിഖു അഹ്വാ അഹുമൽ ഫാസിദ, അവരുടെ ഇച്ഛകൾ ഏറ്റവും ഫസാദായ കുഴപ്പത്തിലുള്ള ദേഹേച്ഛകളുടെ അടിമകളായ അവരുടെ ഇച്ഛകൾക്ക് യോജിക്കാത്ത കാര്യമാണ്. അതാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനി നിങ്ങളിൽ നിന്നിൽ നിന്ന് ഒരു പിന്നെ ഖൈറും ഞങ്ങൾക്ക് നിന്നിൽ നിന്ന് പ്രതീക്ഷയില്ല. കാരണം അതൻഹാന അന്നഅബുദമായ അബുദു ആബാഉന, അവരുടെ വാദപ്രകാരം എന്താണ്? വബിസഅമിഹിം അന്നഹാദ മിൻ അഅലമിൽ ഖദഹ് ഫിസ്വാലിഹ്, അവരുടെ വാദപ്രകാരം അവർ ഏറ്റവും നല്ല പ്രവർത്തനത്തിലാണ് ഏത് വിഗ്രഹങ്ങൾ ആരാധിക്കുക, ആ അവരുടെ മുമ്പിൽ പ്രാർത്ഥിപ്പിക്കുക. വല എങ്ങനത്തെ വിഗ്രഹങ്ങൾ? ലയംഫഉ വലയുറു, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത. വല യുഗനി ഷൈഉ മിനൽ അഹ്ജാർ വലഹ്ജാർ, മരങ്ങളും കല്ലുകളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾ അവർക്ക് വല്ല ഉപകാരം ചെയ്യോ? ഒരു ഉപകാരവും ചെയ്യൂല. ലയംഫഉ വലയുറു, അങ്ങനത്തെ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതം അർപ്പിക്കുന്ന, സമർപ്പിക്കുന്ന, അവരുടെ മുമ്പിൽ നേർച്ചയും വഴിപാടും അർപ്പിക്കുന്ന അവരുടെ പ്രതികരണം അതാണ്. എന്ത്? അതൻഹാന അന്നഅബുദ മയഅബുദു ആബാഉന, ഇതാണ് ഞങ്ങളുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ചെയ്തു വരുന്നത്. അവ ഉപകാരം ചെയ്യോ ഉപദ്രവം ചെയ്യോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇടപെടോ സ്വാധീനിക്കോ ഒന്നൊന്നും ഞങ്ങൾ അവരെന്ത് ചെയ്തിരുന്നില്ല, ചിന്തിക്കുകയോ ആലോചിക്കുകയോ ഒന്ന് ഉറ്റാലോചിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അതങ്ങനെ പരമ്പരാഗതമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന ഒരാചാരം എന്നതിൻ്റെ അപ്പുറം പ്രാമാണികമായി അല്ലെങ്കിൽ യുക്തിസഹമായി ഒരു നിലക്കും അതിനെ അവതരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത ജഹിലിൻ്റെ അല്ലെങ്കിൽ അജ്ഞതയുടെ വിഡ്ഢികളായി അവിവേകികളായി മർക്കടമുഷ്ടിക്കാരായി അവർ മാറുകയാണ്. അവരോടാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാം വ അമറഹും ബി ഇഖ്ലാസുദ്ദീനി ലില്ലാഹി റബ്ബഹും, ദീന് കീഴ്വണക്കം ഇഖ്ലാസോടുകൂടി പരമ സമ്പൂർണമായ നിഷ്കളങ്കമായ കീഴ്വണക്കം അവരുടെ റബ്ബായ അള്ളാഹ്ക്ക് കൊടുക്കണം. കാരണം അവനാണ് അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാൻ കഴിവുള്ളവൻ, അവർക്ക് നന്മകൾ എപ്പോഴും അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ, അവനെക്കൊണ്ടാണ് അവർക്ക് അനുഗ്രഹങ്ങളുള്ളത്. അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹമല്ല. സയ്യിആത്തുകൾ പ്രതിരോധിക്കാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അങ്ങനെയുള്ള സർവസമ്പൂർണനായ അവരുടെ റബ്ബായ സ്രഷ്ടാവിലേക്ക് ആരാധന അർപ്പിക്കണം എന്നു പറഞ്ഞതിനാണ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനത സമൂദ് ഗോത്രത്തിൻ്റെ പ്രതികരണം, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വരുന്ന ആ ഇബാദത്തിനെ, ആ ആരാധനയെ നീ തള്ളിപ്പറയണോ? വഇന്നനാ ലഫീ ശക്കിം മിമ്മാ തദ്ഊന ഇലൈഹി മുരീബ്, അവർ മാസിൽന ശാഖീന ഫീമാ ദഊതന ഇലൈഹി, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ സംശയാലുക്കളാണ്. ശക്കൻ മുഅത്തറൻ ഫീ ഖുലൂബിന റൈബ്, ഞങ്ങളുടെ കൽബിൽ സംശയം കേട്ട്, അവിശ്വാസത്തിൻ്റെ സംശയം അതിങ്ങോട്ട് രൂഢമൂലമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ സംശയം, അവിശ്വാസകരമായ സംശയമാണ് നീ പറയുന്ന കാര്യത്തിൽ. മനസ്സിലായില്ലേ? നീ എന്തു പറഞ്ഞാലും ഞങ്ങളതിനെ പിന്തുടരാൻ കഴിയില്ല എന്ന് അവർ ബോധപൂർവം പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം തിരിച്ച് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ ന്യായപ്രമാണം, തെളിവുകൾ എല്ലാം ലഭിച്ച സ്വാലിഹ് നബി അലൈഹി സ്സലാമിന് ഈ തൗഹീദിൻ്റെ പ്രകാശം ജീവിതത്തിലേക്ക് നെഞ്ചിൽ ആവാഹിച്ച ഒരു മഹാപ്രവാചകൻ തീർച്ചയായും എന്ത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും എന്ത് വെല്ലുവിളികളുണ്ടെങ്കിലും ആ അതിനെ ക്ഷമയോടുകൂടി തരണം ചെയ്ത് തൻ്റെ ജനതയോടുള്ള എല്ലാ ഗുണകാംക്ഷയും നിലനിർത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഈ നന്മയിലേക്ക് ക്ഷണിക്കുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതുകൊണ്ട് തന്നെ ഈ നിഷേധത്തിൻ്റെ സംസാരം അവരിൽ നിന്ന് വന്നപ്പോൾ

അങ്ങനെയുള്ള എനിക്ക് ആ അള്ളാഹുവിനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചാൽ അവനിൽ നിന്നുള്ള ശിക്ഷ വരികയാണെങ്കിൽ അതിൽ നിന്ന് എന്നെ സഹായിക്കാൻ കഴിയുന്നവൻ ആരാളുള്ളത്? ഇല്ല. അപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളെനിക്ക് കൂടുതൽ നഷ്ടം വരുത്താനുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമില്ല എന്ന രൂപത്തിൽ സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരോട് തിരിച്ച് അവരെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഏതായാലും 62-ാമത്തെ വചനം, സ്വാലിഹ് നബി അലൈഹി സ്സലാം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അതിന് അവരുടെ പ്രതികരണമാണ്. ആ പ്രതികരണം തീർത്തും നിരാശാജനകമായ പ്രതികരണമാണ് അവർ പ്രതികരിച്ചത്. ഏതു ജനപദവും അവരുടെ അമ്പിയാക്കളോട് സ്വീകരിച്ച അതേ നിഷേധത്തിൻ്റെ നിലപാട് സമൂത് ഗോത്രവും സ്വീകരിക്കുകയാണ്. അവർ പറഞ്ഞ ന്യായം, ഒരു ന്യായം മാത്രമാണ് അവർക്ക് പറയാനുള്ളത്, നഅബുദു ഇലാഹന ല ആബാഉന മാ യഅബുദു ആബാഉന, ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിനെയാണ്, അതിൻ്റെ അപ്പുറമൊന്നുമല്ല. അത് തെറ്റാണോ? അതിനു മുമ്പ് സ്വാലിഹ് നബിയെ അവർ അംഗീകരിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു, മാന്യനായിരുന്നു, എല്ലാമായിരുന്നു, പക്ഷേ ഇനി നിന്നിൽ നിന്ന് ഞങ്ങളൊരു ഖൈറും പ്രതീക്ഷിക്കുന്നില്ല, നീ പറയുന്നത് ഏറ്റവും നിരാശാജനകമായ സംശയത്തിൻ്റെ വാർത്തകളാണ് എന്നെല്ലാമുള്ള പ്രതികരണമാണ് തൗഹീദിനു നേരെ അവർ സ്വീകരിക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രബോധകൻ അവൻ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങളുടെ രൂപം ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അല്ലാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ നെഞ്ചേറ്റാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ഖുർആൻ ടെലിക്യൂസിലാണ് നമ്മൾ ഉള്ളത്. ഇൻഷാല്ലാ നമ്മുടെ ചെറിയ മക്കൾക്ക് ഖുർആനിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്ന, അതിനോട് അടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഖുർആൻ ടെലിക്യൂസ്. ഇൻഷാല്ലാ നമ്മുടെ മക്കളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണമെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ഇവിടുത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് ദാനിഷ്. ദാനിഷ് എത്ര ക്ലാസ്സിലാ? എത്രയിലാണ്? ഏഴാം ക്ലാസ്സിലാണ്. ഓക്കെ. എവിടെയാണ് വീട്? എവിടെയാണ് എവിടുന്ന വിളിക്കുന്നത്? പറവണ്ണ ആലിഞ്ചോട്. ഓക്കെ. മാഷാ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഈ പ്രോഗ്രാമിൽക്ക്? ഇല്ല, ആദ്യമായിട്ട് വിളിക്കാണ് അല്ലേ. ഓക്കെ. നമ്മള് അമ്മ ജുസിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ. ദാനിഷ് ഇഫ്ൾ പഠിക്കണ്ടോ? അതിൽ പഠിച്ചിരുന്നോ? ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണ്ടോ? അതോ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. എത്ര ജ്യൂസായി?
3: നാലര.
2: മാഷാ. ഏതൊക്കെ ജ്യൂസ് ആണ്? തിൽക്കറുസിൽ കംപ്ലീറ്റ് ആക്കിയോ? അലിഫ്ലാമി, സയക്കൂലു, അമ്മ ജ്യൂസ്, തബാറക്ക ജ്യൂസ് ഉണ്ട് അതിന്റെ ഇടയിൽ അല്ലേ? ഇല്ല. അപ്പൊ മൂന്നര. ഓക്കെ. മാഷാല്ലാ. അപ്പോൾ ഇഫ്ള് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറും. അതായത് നിങ്ങൾ പഠിച്ച ജ്യൂസിൽ നിന്ന് രണ്ട് ജ്യൂസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, ആ ജ്യൂസിൽ നിന്നാണ് നമ്മൾ ചോദിക്കുക. ഓക്കെ. അപ്പം എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നുന്ന ജ്യൂസുകൾ പറഞ്ഞോ രണ്ടെണ്ണം. അലിഫ്ലാമി അമ്മ. ഓക്കെ. മാഷാ. അപ്പോൾ മൂന്ന് ചോദ്യങ്ങളുണ്ടാവുക. ഒന്നാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഞാനൊരു ആയത്ത് ഓതും, അത് അതിൻ്റെ ബാക്കി ഓതുക, സാധാരണ ചോദ്യം. രണ്ടാമത്തേത്, ഞാനൊരു ആയത്ത് ഓതും, അത് ഏത് സൂറത്തിലാന്ന് നമ്മൾ പറയണം. ഓക്കെ. മൂന്നാമത്തെ ഓതുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് പറയാം. രണ്ട് ചോദ്യം ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെ ചോദ്യം കേട്ടോ. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون باقي يديكم
3: إن الأبرار لفي نعيم وإن الفجار لفي جهيم يسلونها يوم الدين
2: يسلونها
3: يوم الدين
2: മാഷാഅല്ലാ, ഏത് സൂറത്താണ് ദാനിഷ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: യൽദുഹകൂൻ അത് ഏത് സൂറത്തിലാണ്?
1: മുത്തഫിഹീൻ.
0: മുത്തഫിഫീൻ. എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? നോക്കിയിട്ട് പറയുന്നില്ലല്ലോ. മാഷാല്ലാ. ഓക്കെ, അവസാനത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ആ ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു മൂന്ന് നാലായത്ത് ഓതും, അല്ലെങ്കിൽ രണ്ടായത്ത് ഓതും. അത് അലിഫ്ലാം ജൂസ് എന്നാണ് ഓത. ആ ഓതി ആയത്തിൽ തജീദ് പഠിക്കണ്ടാവുമല്ലോ ലൈഫിൻ്റെ കൂടെ. ആ ആ ഓതി ആയത്തിലുള്ള തജ്വീദുകൾ പറഞ്ഞുതരണം. കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞാൽ മതി. അതേപോലെ ഇൽഹാർ, ഇഖ്ഫ, അങ്ങനത്തെ മണിക്കണ്ഠ, അങ്ങനത്തെ അഞ്ചാറ് നിയമമുണ്ടല്ലോ, നൂൻസാക്കിന തെൻവീൻ്റെ നിയമങ്ങൾ, അത് പറഞ്ഞാൽ മതി. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ما شاء الله والله حتى قلتين كورين. اوكي يا بني اسرائيل اذا آيتوا عندها واتقوا يوما لا تجزي نفس عن نفسي. ഒരു തലക്കെന്ന് എങ്ങനെ പറഞ്ഞു? ഇതാം ബിലാഗുൻ എവിടെയാണ്? ഓമല്ല. ഇതാം ബിലാഗുന്ന ആവാൻ കാരണം? ഇതാം ബിലാഗുന്ന ആവാൻ കാരണം തൻവിന് വന്നു. ഇനി നെക്സ്റ്റ്. വത്തഖൂ യൗമല്ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈആ. عن نفس شيئا. ഖുർആൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഖുർആനിൽ തജീദ് പറയാനാണ് ഖുൽനഹ്ബിത്തു മിൻഹ ജമിയ എന്നുള്ള പേജിൽ അവസാനത്തായത്.

0: ഹലോ.
1: ആ
0: ആ കുറെടുത്തോ?
1: ആ
0: ആയത്ത് കിട്ടിയോ?
1: ആ
0: ഓക്കെ, എന്നാ പറഞ്ഞു, ഓരോന്നായിട്ട് പറഞ്ഞു. ഒത്ത നെഫ്സുൻ, ആ അത് കഴിഞ്ഞു. ബാക്കി
1: എന്ത്
0: നെഫ്സുൻ ആ ഒത്തക്കു യോമല്ലാത്ത ജിസി നെഫ്സുൻ ആ ഇൽഹാർ പറഞ്ഞു അവസാനം. ഇനി ബാക്കി പറഞ്ഞു. ഇഖ്ഫ എവിടെ? നൂ സുക്കൂണിലെ നൂന് ശേഷം നൂന് വന്നാൽ ഏതാണ് നിയമം? നൂൻ ഇഖ്ഫൈൻ്റെ അക്ഷരമാണ് ധനിഷ്. തജ്വീദ് പറഞ്ഞാലേ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഇദാം ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? യാ വാ മീം നൂൻ. ഓക്കെ, മാഷാല്ലാ. നെക്സ്റ്റ് എവിടെ? ഓക്കെ നെക്സ്റ്റ്. എവിടെ? ആ ഷെയ് ഔവല. മിൻഹ അതിലും അതിലും മുമ്പ് ഒന്നുകൂടെ ഉണ്ടല്ലോ. ഓക്കെ, മാഷാല്ലാ. അപ്പോൾ ഇതിൽ വല യുഖ്ബലു, യുഖ്ബലു എന്നുള്ള വേർഡിൽ ഒരു നിയമമുണ്ട്. അതേതാ? കൽക്കല. ഓക്കെ, ആ ആയത്ത് ഒന്ന് തജ്വീദോട് കൂടി ഒന്ന് ചോദിക്കാം. ഈ പറഞ്ഞ തജ്വീദൊക്കെ ഓക്കെയാണ്, മാഷാല്ലാ, ബർക്കല്ലാഹു ഫീക്കും. ആ പറഞ്ഞ തജ്വീദുകളൊക്കെ ഒന്ന് അതേപോലെ ഒന്ന് ചോദിക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഓക്കെ, മാഷാല്ലാ, ബറക്കല്ലാ ഫീക്. ഉഷാറായിക്കണം കേട്ടോ. അപ്പോൾ പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ എന്താ എപ്പോഴും ഓതി നോക്കുക. പുതിയ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ച ഭാഗങ്ങൾ ഓതി നോക്കുക. എല്ലാ ഞായറാഴ്ചകളിലും ഈ സമയത്ത് 4 to 6 ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും വിളിക്കുക. ഓക്കെ, ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ എപ്പിസോഡിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് സറൂൺ.
0: മുഹമ്മദ് സറൂൺ. സറൂൻ എവിടുന്നാണ് വിളിക്കുന്നത്? സ്ഥലം?
1: പുത്തനത്താണി.
0: പുത്തനത്താണി. ഓക്കെ. സറൂന് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാണ് അല്ലേ? സ്കൂളിൽ മദ്രസ പഠിക്കണ്ടോ?
1: ഇല്ല.
0: ഇല്ല. ഓക്കെ. സറൂൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, ഉപ്പ, ബ്രദർ.
0: ബ്രദർ എന്ന് പറയുമ്പോൾ അനിയനാണോ അതോ ഏട്ടനോ?
1: അനിയനുണ്ട്,
0: അനിയനുണ്ട്, കാക്കിയുണ്ടോ? ഓക്കെ, മാഷാ. ഇതിനു മുമ്പ് സറൂൺ ഈ നമ്പർക്ക് വിളിച്ചിട്ടുണ്ടോ? ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിരുന്നോ?
1: ഇല്ല.
0: ഇല്ല, ആദ്യമായിട്ട് വിളിക്കുകയാണല്ലേ. ഓക്കെ. എല്ലാ ഞായറാഴ്ചകളിലാണ് നമ്മളെ പ്രോഗ്രാം ഉണ്ടാവുക. 4 to 6 ഉണ്ടാവുക. പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ, അമ്മ ജുസ് എന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. അതിൽ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് ഇൻഷാല്ലാ അതിൻ്റെ സമ്മാനം എത്തും. മനസ്സിലായോ? അപ്പം നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കാൻ ഒരു എന്താ സഹായമാവും ഈ ഒരു പ്രോഗ്രാം. അപ്പോൾ സറൂന് അമ്മ ജ്യൂസ് ഒക്കെ അറിയുണ്ടാവുമല്ലോ അല്ലേ? മാഷാ. വേറെ ഏതെങ്കിലും ജ്യൂസ് അറിയോ അമ്മ ജ്യൂസിൻ്റെ പുറമെ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇൻഷാല്ലാ അമ്മ ജ്യൂസ് എന്ന് 3 ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് ഉത്തരം പറയണം. അതേപോലെ വേറെ ആരെ കൊണ്ടും ഉത്തരം പറയിപ്പിക്കരുത്, ചോദിക്കേ അങ്ങനൊന്നും ചെയ്യരുത്. മനസ്സിലായോ? പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ. 1ാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്തിൻ്റെ ബാക്കി ഓതിയാൽ മതി. 2 ആയത്ത് ഓതിയാൽ മതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ تحدث أخبارها

0: മഷാല്ലാ. അത് ഏത് സൂറത്താണ് സെറോൻ? ഇപ്പൊ ഓതി ആയത്ത് ഏത് സൂറത്തിലാണ്?
1: വിൽവില
0: സിൽസില അല്ല, സെൽസലയാണ് കേട്ടോ.
1: സെൽസല.
0: ഓക്കെ, മഷാല്ലാ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാല് ഞാന് രണ്ടായത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما. ശരിക്ക് ഞാൻ ഓതി ഇത് കേട്ടിട്ട് അതിന്റെ ബാക്കി ഓതി നോക്കിയിട്ട് മാത്രമേ പറയൂ കേട്ടോ. ഒതക്കുലൂന തുറാസ അക്ലല്ലമ്മ. അടുത്ത ആയത്ത് എന്താ?
1: വതുഹിബ്ബൂന
0: അത്
1: മാലഹു
0: ഓതി നോക്കാം,
1: ബൻ.
0: സൂറത്ത് ഫുള്ള് ഓതി നോക്കാം, അപ്പൊ നിനക്ക് മനസ്സിലാവും ഏതാണ്.

0: കിട്ടിയോ?
1: മുത്തപ്പൂസി
0: ആണോ? ഉറപ്പാണോ?
1: ആണ്.
0: ഉറപ്പാണ് സെറുവിനെ?
1: ആ
0: എന്നാല് അതിന്റെ ബാക്കി നോദിക്കാം. ക്യൂനത്തു റസാക്കിലല്ലമ്മ.

0: يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي.
1: ايه ده صورة فادخلي في عبادي وادخلي جنتي؟ ايه ده صورة പറഞ്ഞോ. സറൂൻ
2: പാഷ്യ
1: ഓക്കെ.
2: അല്ല ഫജർ ഫജർ
1: സൂറത്തുൽ ഫജറാണ്. അത് ഈ ക്വസ്റ്റ്യൻ പരിഗണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞോണ്ട്. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി വിളിക്കാം, റെഡി ആക്കിയിട്ട് കേട്ടോ. എന്താ പറയുക, ചോദിക്കുമ്പോൾ ഫസ്റ്റ് പറയണം, മനസ്സിലായി? നമ്മൾ ഒരു ആയത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മൈൻഡിൽ വരണം അത് ഏത് സൂറത്താണ്, അത് ഏത് പേജിലാണ് എന്നൊക്കെ, മനസ്സിലായോ? നമ്മൾ പഠിച്ച ഭാഗങ്ങൾ എപ്പോഴും ഓതി നോക്കുക. ഓക്കെ, അപ്പം ഇൻഷാല്ല എല്ലാ ഞായറാഴ്ച ഈ പ്രോഗ്രാം ഉണ്ട്, മനസ്സിലായല്ലേ? 4 to 6 സമയം. ഈ നമ്പറിൽ തന്നെ, സെയിം നമ്പറിൽ തന്നെ വിളിക്കുക. ഓക്കെ, ഇൻഷാല്ല എല്ലാ ഞായറാഴ്ചയും വിളിക്കുക, എല്ലാ ഞായറാഴ്ചയും സമ്മാനം വാങ്ങുക. ഓക്കെ ഇൻഷാല്ല. അപ്പം അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് ഈ നമ്പറിൽ തന്നെ വിളിക്കണം കേട്ടോ. ഇൻഷാല്ല. ശുക്രൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അഷാല്ല ജസാകുമുള്ളാ ഖൈറ. ഈ എപ്പിസോഡിവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും എല്ലാ ഞായറാഴ്ചകളിൽ 4 മണി മുതൽ 6 മണി വരെയാണ് നമ്മൾ ഖുർആൻ ഡെലിഗേഷൻ്റെ സമയം. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇൻഷാല്ല. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ജസാക്കുമുള്ളാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഖുർആൻ ടെലിക്യൂസിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മുഹമ്മദ് ദാനിഷ് പറവണ്ണ, മുഹമ്മദ് സെറോൻ പുത്തനത്താണി, കൂടെ മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
8: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
3: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന 2 കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ കലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണവും അതിൽ നാം ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. സൂറത്തുൽ ഖലം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ, ഏതാനും ക്ലാസ്സുകളിലൂടെ 45 വരെയുള്ള ആയത്തുകൾ കേട്ടു മനസ്സിലാക്കി. ഇതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് ഇൻഷാല്ലാ നമുക്ക് എടുക്കുവാനുള്ളത്. പാരായണം കൃത്യമാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. 46-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിക്കുക.

أم تسألهم أجرا فهم من مغرم مثقلون. أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا، أم تسألهم أجرا. നമ്മൾ ഓതി പോകുമ്പോൾ വരുന്ന മാറ്റമാണത്. അം തസ്അലുഹും അജ്റൻ വേണ്ടത് അം തസ്അലുഹും മജ്റൻ, ആ പോയി മജ്റൻ എന്നാവുന്നു. ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, ഇവിടെയൊക്കെ മണിക്കേണ്ടതുണ്ട്, പല നിയമങ്ങളുണ്ട്. എപ്പോൾ എല്ലാ ആയത്തുകളിലൂടെയും അല്ലെങ്കിൽ അധിക ക്ലാസ്സിലും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിനാൽ ഇടക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഫഹും മിൻ മഗ്റമിൻ, അവിടെ ഗൈനിൻ്റെ മഖ്റജ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോ മഹറമുൻ ആവാൻ മഹറമിൻ. അതുപോലെ മുസ്ഖലൂൻ മുസ്ഖലൂൻ, സഅ സീനാവുന്നു, ഖാഫ് കാഫാവുന്നു, മുസ്ഖ മുസ്ഖലൂൻ. 47-ാമത്തേതിൽ അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ, അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. ഇവിടെ ഗൈബ് എന്നതിലെ ഗൈനിൻ്റെ ഉച്ചാരണം. അതുപോലെ ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ, ഫഹും യക്തുബൂൻ. അഥവാ ഓരോ അക്ഷരം പ്രത്യേകിച്ചും സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം അടുത്ത അക്ഷരം ഏതാണോ വരുന്നത്, ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്ന തെറ്റ്. സുക്കൂനുള്ള നൂനാവട്ടെ, സുക്കൂനുള്ള മീമാവട്ടെ, എന്താവട്ടെ, സുക്കൂനുള്ള ലാമാവട്ടെ, ഇവിടൊക്കെ അതുകൊണ്ട് കൂട്ടിയിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നു. അങ്ങനെ അത് മറ്റൊരക്ഷരമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഫഹും യക്തുബൂൻ എന്ന് പറയേണ്ടത് ഫഹും യക്തുബൂൻ, കണ്ട ഫഹും മ്യ ഫഹും യക്തുബൂൻ. ഇങ്ങനെയാണ് ഓരോ തെറ്റുകളും ഉണ്ടാവുന്നത്. ഇനി അടുത്ത ആയത്തിൽ 48-ാമത്തെ ആയത്തിൽ ഫസ്ബിർ ലി ഹുക്മി റബ്ബിക്, ഇവിടെ ഫസ്ബിർ എന്ന് പറയരുത്, ഫസ്ബിർ ലി ഹുക്മി അല്ല, ഫസ്ബിർ റായിനെ തർഖീഖ് നേർപ്പിക്കുകയാണ് വേണ്ടത്. ലി ഹുക്മി ഹ റബ്ബിക് വല തകുൻക ഇഖ്ഫാ ബിഗുന്ന തകുൻക സാഹിബി, സാഹിബ് ല സ്വാദ്, സാഹിബ് ല സാഹിബിൽ ഹൂത്, ഹൂത് ഹൂത് അല്ല സാഹിബിൽ ഹൂത്ത്. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കേൾക്കാൻ പറ്റും, അക്ഷരം തന്നെ മാറി ഹ മാറി ഹ ആവുന്നു, എത്ര വലിയ തെറ്റാണ് അതൊക്കെ. ഇദ്നാദ വഹുവ മക്ദൂം മക്ദൂം, നമ്മൾ ഓതുന്നതോ മക്ദൂം അല്ലെങ്കിൽ മക്ദൂം. അവിടെയും ശ്രദ്ധിക്കുക, വഹുവ മക്ദൂം. ലൗലാ അൻ തദാ

ربه فجعله من الصالحين فاجتباه ربه. ഇവിടെ ജീമിനെ കൽക്കല ചെയ്യണം. റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ. സ്വാദിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വഇയകാദു ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്ർ. ഇവിടെ വഇയകാദു ലദീന കഫറു, പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വഇയകാദു ദാലാണ്, ദാലിന് പുള്ളിയില്ല, യകാദു അല്ല. ഓതി പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ വയ്യക്കാദുല്ലദീന, യക്കാദുല്ലദീന, ദാല് പൂർണ്ണമാകാതെ ദാല് വരുന്നു, യക്കാദുല്ലദീന. അവിടെയും ശ്രദ്ധിക്കുക, യക്കാദു ദു ദ ദി ദു ആണ്. അല്ലദീന കഫറു ലയുസ്ലിഖൂനക, ലയുസ്ലി സ ലയുസ്ലിഖൂനക അല്ല, ലയുസ്ലിഖൂനക ബി അബ്സാരിഹിം, സ്വാദ് ബി അബ്സാരിഹിം അല്ല, സീനല്ല, ബി അബ്സാ ബി അബ്സാരിഹിം. ലമ്മ സമിഉ ദിക്ർ, കാഫിനെ ഖൽഖല ചെയ്യാൻ പാടില്ല, ദിക്ർ അല്ല, ദിക്ർ. ലമ്മ സമിഉ ദിക്ർ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, ഖാഫ് കാഫ് ആവാൻ പാടില്ല. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽആലമീൻ. وما هو الا ذكر لي ذكر لي الا ذكر لل رائنه تنوينانا تنوينين لاميലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ذكر للعالمين അതുപോലെ തന്നെ ذكر എന്ന കാഫിനെ ഖൽഖലയും ചെയ്യരുത്. ذكر للعالمين എന്നാണ് ഓതേണ്ടത്. ഒന്നുകൂടെ നമ്മൾക്ക് ഈ ഭാഗം ഓതാം. ام تسالهم

0: സൂറത്തുൽ ഖലം അൽഹംദുലില്ല അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതെ, പാരായണത്തിൽ ധാരാളം തെറ്റുകളാണ് ഓരോ ആളുകൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വിഷയം പഠിക്കുകയും കൃത്യമായിട്ട് പാരായണം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ, പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന അത്തഹ്സീൻ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ ഖലമിൻ്റെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണ നിയമങ്ങളും പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അന്നൂർ മൊഡ്യൂൾ 16, ക്ലാസ് 14. ഇളവുള്ള രോഗിയും യാത്രികനും. വിഷയാവതരണം അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് 184 വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠനം തുടങ്ങുകയുണ്ടായത്. ഈ മഹൽ വചനത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കഭാഗം, അയ്യാമം മഅദൂദാത്, എണ്ണപ്പെട്ട ഏതാനും കുറഞ്ഞ നാളുകൾ, ഈ ഒരു ഭാഗമാണ് പഠിച്ചത്. ഇതുകൊണ്ട് ഉദ്ദേശം, റമദാൻ മാസത്തിലെ നോമ്പുകളാണോ, അതല്ല റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന എല്ലാ മാസത്തിലെയും 3 നോമ്പുകളും ആഷൂറ നോമ്പുമായിരുന്നോ, അതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഭൂരിപക്ഷം മുഫസ്സിറുകളും പറഞ്ഞതും ഇബ്നു അബ്ബാസ്, അൽ ഹസനുൽ ബസറി എന്നിവരൊക്കെ അഭിപ്രായപ്പെട്ടതും അതിനൊക്കെ ഉദ്ധരിക്കപ്പെടുന്നതും ഇബ്നു ജരീർ റത്തബരി ബലപ്പെടുത്തിയതും തിരഞ്ഞെടുത്തതുമായ അഭിപ്രായം, ഈ അയ്യാമം മഅദൂദാത്ത് കൊണ്ടുള്ള ഉദ്ദേശം റമദാനിലെ നോമ്പുകളാണ് എന്നതാണ്. എന്നാൽ ഖതാദ, ഇബ്നു ദഅമ, സുദൂസി, അത തുടങ്ങിയുള്ള തബീ പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇതുകൊണ്ട് ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും 3 നോമ്പും ആഷൂറ നോമ്പുമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തായാലും റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നോമ്പുകളും അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാസത്തിലെ 3 നോമ്പുകൾ ആഷൂറ നിർബന്ധമായിരുന്നു, അതിൻ്റെ ആ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പുകൾ തന്നെ എന്ന് ഇവയെക്കുറിച്ച് വിധിച്ചാലും അതിൻ്റെ ആ വിധിയും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏത് വിധി? റമദാൻ്റെ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോമ്പെടുക്കാനും നോമ്പ് ഉപേക്ഷിച്ച് അഗതിക്ക് അന്നം നൽകി പ്രായശ്ചിത്തം ചെയ്യാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ വിധി, രണ്ടാളും തിരഞ്ഞെടുക്കാനുള്ള വിധി നിർബന്ധമായിരുന്നു, അതും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അവ്വലുമ നുസിഖ ബഅദൽ ഹിജ്റ, ഹിജ്റക്ക് ശേഷം ആദ്യം മതവിധി ദുർബലമാക്കപ്പെട്ടത് അംറുൽ ഖിബ്ല, ഖിബ്ലയുടെ വിഷയമായിരുന്നു. ഹിജ്റ വന്നതിന് ശേഷമാണല്ലോ ഷാമിലേക്ക് തിരിഞ്ഞുള്ള നിസ്കാരം, മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കാരമാക്കിയത്. ഖദനറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ പഠിച്ചു പോയതാണ്. ഖിബ്ല മാറ്റം, അതായിരുന്നു ആദ്യത്തെ നസ്ഖിൻ്റെ വിഷയം. പിന്നെ ഇബ്നു അബ്ബാസ് പറയാണ് വസ്വവും. റമദാനിലെ നോമ്പുകൾ അതിൽ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമില്ലാത്ത വിധം നിർബന്ധമാക്കിയതിലൂടെ അതിനു മുമ്പുള്ള എല്ലാ നിർബന്ധ വിധികളും നോമ്പിൻ്റെ വിഷയത്തിലേത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് നജ്ദ് ദേശത്തു നിന്നുള്ള ഒരു വ്യക്തി വന്ന ഹദീസ് പ്രസിദ്ധമാണ്. പാറി പറന്ന മുടിയും ഇരമ്പുന്ന ഒരു ശബ്ദവും പുറപ്പെടുവിച്ചിട്ട് പറയുന്നത് എന്തെന്ന് തിരിയാത്ത വിധം ഒരു നാടൻ മനുഷ്യൻ തിരിച്ച വിധത്തിൽ അണഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് നിസ്കാരത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അദ്ദേഹം നോമ്പിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയാമു റമദാൻ, നിങ്ങളുടെ മേൽ നിർബന്ധമായ നോമ്പ് റമദാനിലെ നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ഹൽ അലയ്യ ഗൈറുഹു, ഇതല്ലാത്ത വല്ല നോമ്പും എൻ്റെ മേൽ ബാധ്യതയായി നിർബന്ധമായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ലാ ഇല്ല അൻ തതവ്വ, നിർബന്ധമായിട്ട് റമദാനിലെ നോമ്പേ ഉള്ളൂ, ഐച്ഛികമായി നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ അങ്ങനെയാകാം എന്ന് പറഞ്ഞു. പിന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പോകുമ്പോൾ പറയുന്നുണ്ട്, വല്ലാഹി ലാ അസീദു അലാ ഹാദ വല അൻഖുസ്, അല്ലയാണ് ഞാൻ ഇതിനേക്കാൾ ഏറ്റുകയോ കുറക്കുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞത്, അഫ്ലഹ ഇൻ സദഖ്, അയാൾ സത്യസന്ധനാണ് എങ്കിൽ വിജയിച്ചു. ലയദുഖുലന്നൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. മൻ സർറഹു അൻ യംദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന ഫലിയംദുർ ഇലാ ഹാദ. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ സ്വർഗാർഹനായ ഒരു വ്യക്തിയെ നോക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മനുഷ്യനെ നോക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമുക്ക് ഹദീസിൽ കാണാം. ഞാനത് പറഞ്ഞത് വസിയാമു റമദാൻ, റമദാനിൻ്റെ നോമ്പ്, അത് നിർബന്ധമാക്കപ്പെട്ടു. അതേ ഒരാൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ സ്വർഗപ്രവേശനത്തിന് കരണീയം. അപ്പോൾ മുമ്പുള്ളതെല്ലാം അതിൻ്റെ നിർബന്ധ വിധി ദുർബലപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് ആയത്തിൻ്റെ ബാക്കി തുടർന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗികളായാൽ, ഔ അലാ സഫരിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, അപ്പോൾ നിർബന്ധമായത് നിങ്ങൾ അങ്ങനെ രോഗിയായി യാത്രയിലായി നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായത് ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഹർ, മറ്റു നാളുകളിൽ നിന്ന് ഇദ്ദത്തു നോമ്പൊഴിവായ എണ്ണം അത് നോറ്റി വീട്ടുകയാണ്. ഇതാണ് അതിൻ്റെ ആശയം. അതിലെ പ്രയോഗങ്ങളിലേക്ക് നമുക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, നമ്മൾ പഠിച്ചുപോയി. അള്ളാഹു വിശ്വാസികളെ വിളിച്ചു, എന്നിട്ട് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെ വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗി പെട്ടു, മരീദ് യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവർ പെട്ടു, കഴിവില്ലാത്തവർ പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും, വിശ്വാസികളെ വിളിച്ച് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, കുതിബ അലൈക്കും ഉസ്സിയാം എന്ന് പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളിയിൽ രോഗി പെട്ടു, യാത്രക്കാരൻ പെട്ടു, കഴിവുള്ളവൻ പെട്ടു, കഴിവില്ലാത്തവൻ പെട്ടു, വിശ്വാസികളെ മൊത്തത്തിലാണ് വിളിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിളിയിൽ നിന്ന് ചിലരെ ഇസ്തിസ്ന ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഫ, അതാണ് ഫ ഉൽ ഫസീഹ. നമ്മൾ പറഞ്ഞ അതിൻ്റെ ഒരു ധർമ്മവും അതിൻ്റെ ഒരു ലക്ഷ്യവും വളരെ മഹനീയമാണ്. എണ്ണപ്പെട്ട നാളുകളിൽ വിശ്വാസികളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, ഇക്കാര്യം നിങ്ങൾക്ക് ബോധിച്ചുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറിയേണ്ടത് അനിഫ അൽ ഫസീഹ, അത് ദ്യോതിപ്പിക്കുന്ന ആശയം. എല്ലാ വിശ്വാസികളിലും നോമ്പ് നിർബന്ധമില്ല. മൻ കാന മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ആയാൽ, മൻ അത് ശർത്തീയം, ആയാൽ ആരായാൽ, മരീവൻ രോഗി, ഔ അല്ലെങ്കിൽ അലാ സഫരിൻ, സഫർ യാത്ര, യാത്രയിൽ ആയാൽ, ഫ അപ്പോൾ അവൻ നോമ്പ് ഉപേക്ഷിച്ചു രോഗിയായതിനാൽ അല്ലെങ്കിൽ യാത്രയിലായതിനാൽ, ഫ അത് ഈ മൻ എന്നതിൻ്റെ ജവാബിലുള്ള ഫയാണ്, അതുകൊണ്ട് തന്നെ ആ ഫ അവിടെ നിർബന്ധമാണ്. ഫ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഈ ജുംല ഇസ്മിയ എന്ന് പറയും, അത് ജവാബായി വരുമ്പോൾ ഈ ഫ നിർബന്ധമാണ്. ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അലൈഹി ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അവൻ്റെ മേൽ ഇദ്ദത്തുൻ എണ്ണം നിർബന്ധമാണ് അല്ലെങ്കിൽ ബാധ്യതയാണ്. ഫ അലൈഹി ഇദ്ദത്തുൻ അല്ലെങ്കിൽ ഫൽ വാജിബു ഇദ്ദത്തുൻ, എണ്ണൽ നിർബന്ധമാണ് അല്ലെങ്കിൽ എണ്ണൽ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഫൽ മക്തൂബു ഇദ്ദത്തുൻ, അപ്പോൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിനങ്ങളിൽ നിന്ന് നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം നോമ്പെടുക്കൽ. ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. നിങ്ങളിൽ നിന്ന് വല്ലവരും രോഗിയായാൽ, ഔ അലാ സഫറിൻ അല്ലെങ്കിൽ യാത്രയിൽ ആയാൽ, ഫ ഫ അഫ്തറ അങ്ങനെ അവൻ നോമ്പ് ഒഴിവാക്കി, അപ്പോൾ അവൻ്റെ മേൽ അൽ മക്തൂബ് നിർബന്ധമാക്കപ്പെട്ടത് അല്ലെങ്കിൽ അൽ വാജിബ് നിർബന്ധമായത് അല്ലെങ്കിൽ ഫ അലൈഹി അവൻ്റെ മേൽ ബാധ്യതയായത് ഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിനങ്ങളിൽ നിന്നുള്ള എണ്ണമാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഉപേക്ഷിച്ച ദിനങ്ങളുടെ എണ്ണം, അതാണ് അവൻ്റെ മേൽ ബാധ്യതയായത് നിർബന്ധമായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നത്. അൽ മഷക്കത്തു തജ്ലിബു തൈസീർ, ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും. അത് നമ്മുടെ ദീനിൻ്റെ ഒരു വലിയ അടിസ്ഥാനമാണ്. രോഗം അത് പ്രയാസത്തെ കൊണ്ടുവരും, ക്ലേശം കൊണ്ടുവരും. അതേപോലെ യാത്ര ക്ലേശവും ക്ലിഷ്ടതയും കൊണ്ടെത്തുന്ന ഒരു വിഷയമാണ്. അസഫറു ഖിത്താത്തു മിനൽ അദാബ്, ശിക്ഷയുടെ ഒരു ഭാഗമാണ് യാത്ര എന്നുള്ളതാണ്. തദ്ദേശവാസത്തെ പോലെയല്ല യാത്ര. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഔ അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. അലാ സഫർ, മുസാഫിർ എന്ന് പറഞ്ഞില്ല, മരീദൻ എന്ന് പറഞ്ഞ്, ഔ മുസാഫിറൻ എന്ന് പറഞ്ഞില്ല, അലാ സഫറിൻ എന്നാണ് പറഞ്ഞത്. കാരണം മുസാഫിർ യാത്ര ചെയ്ത് യാത്ര തുടരുന്നവനാണ്. യാത്ര ചെയ്ത ഒരാൾ ഒരിടത്തെത്തി, ആ എത്തിയടുത്ത് പിന്നെ അയാൾ താമസിക്കുകയാണ്. അവിടെ തദ്ദേശവാസം അയാൾ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ എന്ന് മടങ്ങും എന്നുള്ള നിർണയമില്ലാതെ ഒരു യാത്രക്കാരനെ പോലെ അവിടെ താമസിക്കുകയാണ്. എപ്പോഴും മടങ്ങാം, യാത്രക്കാരനായി സവാരിയിലല്ല, പക്ഷേ അയാൾ അവിടെ താൽക്കാലികമായി തങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായി പോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ച് നോമ്പ് മുറിച്ചു. പിന്നെ മാസം തീരുവോളം, റമദാൻ 23-നായിരുന്നു ഹിജ്റയുടെ 8-ൽ മക്ക ഫതഹായത്, മാസം തീരുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടില്ല എന്ന ഹദീസിൽ കാണാം. അഫ്തറ ഹത്ത ഇൻസലഹ ഷഹർ എന്നാണ്, മക്കയിൽ തങ്ങി പക്ഷേ യാത്രക്കാരൻ്റെ ഹുക്കുമിൽ. ഇങ്ങനെ യാത്രക്ക് ഒരു വിശേഷമുള്ളതിനാൽ, പ്രത്യേകതയുള്ളത് കാരണത്താൽ ഇവിടെ മുസാഫിറൻ എന്ന് പറയാതെ അലാ സഫരിൻ എന്ന് അതുകൊണ്ടാണ് പ്രയോഗം വന്നത്. തയ്യിബ്, ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെയുള്ള രണ്ട് സുപ്രധാന മസല ഉണ്ട്. അതിൽ ഒന്ന്, നിർബന്ധ നോമ്പ് ഉപേക്ഷിക്കുവാൻ ഇളവുള്ള രോഗം അതേത്, ഇഫ്താറിനെ അനുവദിക്കുന്ന, നോമ്പ് ഒഴിവാക്കുന്നതിന് അനുവദിക്കുന്ന രോഗം അത് ഏത്. ഈ മരീദൻ എന്നതിൽ രോഗത്തിൻ്റെ നിർണയം അതേത്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി പറഞ്ഞത് അൽ മർദു ലാ ദാബിത ലഹു ഫൈനൽ അംറാദ തഖ്തലിഫ്, രോഗത്തിന് ഒരു നിർണയമല്ല ഇന്ന രോഗമെന്ന്. കാരണം രോഗം വ്യത്യസ്തങ്ങളാണ്. അള്ളാഹു നമുക്ക് കാഫിയ തരട്ടെ. രോഗങ്ങളിൽ മിൻഹമായ ദുർറു സാഹിബഹു അസും, ചില രോഗങ്ങൾ നോമ്പെടുക്കുന്നവന് ഉപദ്രവകരമായി മാറും വിധമുണ്ട്. ഒമിൻ ഹമാല അസറലി സൗമി ഫി, ചില രോഗങ്ങൾ അത് നോമ്പിനാൽ ഒരിക്കലും സ്വാധീനിക്കപ്പെടില്ല, നോമ്പെടുത്താലും ഇല്ലെങ്കിലും ഒരുപോലെയാണ് രോഗം. ഈ കവജ ദിർസ്, ചില പല്ലുവേദന, അതേപോലെ തന്നെ വജുർഹിം ഫിൽ ഉസ്ബുർ, വിരലുകളിലുള്ള പിന്നെ മുറിവുകൾ, അതേപോലെ തന്നെ വധുമൽ ചില പിന്നെ കുരുകൾ, അതേപോലെ തന്നെ പിന്നെ നേരിയ മുറിവുകൾ, വൽജറം ചില ചൊറികൾ, ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ രോഗങ്ങളാണ്. പക്ഷേ ഇതൊന്നും നോമ്പിനെ ബാധിക്കും വിധമുള്ള രോഗങ്ങളല്ല. അതുകൊണ്ട് രോഗം ഇന്നത് ഉണ്ടായാൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇബ്നു ഖുദാം പറയുന്നത് വാംകന ഇത്തിബാറുൽ ഹിക്മ വഹുവ മാ യുഖാഫു മിൻഹു ദറർ, നോമ്പുകാരനോട് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞു, അതിലെ പൊരുൾ പരിഗണിക്കാം. എന്തിനാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത്? ഉപദ്രവം ഭയപ്പെടുക എന്നുള്ളതാണ്, പ്രയാസം ഭയപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് രോഗിയോട്. അതുകൊണ്ട് തന്നെ സിംഹഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ലാ വജ്ഹലി ഇബാഹത്തിൽ ഫിത്ർ ബിമറദി ലാ യശുഖു മഅഹു സൗം, നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ, അതിൽ നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഔ ലാ യതഅഖറു മഅഹുൽ ബുർ, അല്ലെങ്കിൽ സുഖപ്പെടൽ രോഗം നോമ്പെടുത്താൽ വൈകും, അല്ലെങ്കിൽ രോഗഭേദമാകൽ സുഖപ്പെടൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ വൈകൂല, അങ്ങനെയുള്ള രോഗം അവിടെയും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതിന് യാതൊരു ന്യായമല്ല. അതിനാൽ പണ്ഡിതന്മാരുടെ ചില പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്താൽ, നോമ്പെടുത്തുന്ന കാരണത്താൽ രോഗിക്ക് യുലിമു വേദനയുണ്ടാകും, അല്ലെങ്കിൽ യുദി നോമ്പെടുത്തത് കാരണത്താൽ കൂടുതൽ ഉപദ്രവകരമാകും രോഗം, അല്ലെങ്കിൽ യഹാഫു തമാദീഹി അല്ലെങ്കിൽ ഒത്തസീദു നോമ്പെടുത്തതിനാൽ രോഗം മൂർജിക്കുകയും കൂടുകയും ചെയ്യുമെന്നുള്ള പേടിയുണ്ടായി, അല്ലെങ്കിൽ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ യശുക്കു രോഗിയാണ് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ യതഅഖ്ഖറു അൽബുർഉ രോഗം സുഖപ്പെടുന്നത് വൈകും, അല്ലെങ്കിൽ യഫൂത്തു ചികിത്സ നോമ്പെടുത്തതിനാൽ നഷ്ടമാകും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോ 3 മണിക്കൂർ വെച്ച് അല്ലെങ്കിൽ ഓരോ 4 മണിക്കൂർ വെച്ച് ഗുളിക കുടിക്കേണ്ട അസുഖമാണ് നിങ്ങളുടേത്. അപ്പോൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 4 മണിക്കൂറിൽ ഗുളിക കുടിക്കുക എന്നുള്ളത് കഴിയില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ കാണാം. നോമ്പെടുത്തതിനാൽ രോഗിക്ക് വേദന വരും, അല്ലെങ്കിൽ ഉപദ്രവം വരും, അല്ലെങ്കിൽ രോഗം ഊർജിക്കുമെന്നോ കൂടുമെന്നോ ഭയപ്പാടുണ്ടാകും, അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നത് രോഗമുള്ളതോടൊപ്പം ക്ലേശകരമാകും യശുക്കു, അല്ലെങ്കിൽ രോഗം മാറുന്നത് വൈകും ഭേദപ്പെടുന്നത് വൈകും നോമ്പെടുത്തത് കാരണത്താൽ, അല്ലെങ്കിൽ ചികിത്സ അത് നഷ്ടമാകും നോമ്പെടുത്തതിനാൽ. ഇങ്ങനെയൊക്കെ ഉള്ള രോഗം അതാണ് ഉദ്ദേശം. ചില പണ്ഡിതന്മാർ ഒന്നുകൂടി അതിനെ വിശദീകരിച്ച് പറഞ്ഞത് രോഗിക്ക് 3 അവസ്ഥകൾ. ഒന്ന്, അല്ല യദുർ റഹുസോ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ല, ഉപദ്രവമല്ല, വല യശുക്കോല ഈ പ്രയാസമല്ല. അങ്ങനത്തെ രോഗി അയാൾ നോമ്പ് ഉപേക്ഷിക്കുന്നതിനൊരു ഇളവുമില്ല. മറ്റൊരവസ്ഥ, നോമ്പെടുത്താൽ പ്രയാസമാണ് പക്ഷേ ഉപദ്രവമൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത്തരക്കാർ നോമ്പെടുക്കേണ്ട കാര്യമല്ല, നോമ്പെടുത്തിണ്ടെങ്കിൽ ഈ മശക്കത്ത് പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു നോമ്പിൽ ഇളവ് നൽകിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ആ ഇളവ് ഒഴിവാക്കിയിട്ട് നോമ്പെടുക്കേണ്ട ഒരാവശ്യമല്ല. അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കുകയാണ് നല്ലത്, അയാൾ നോമ്പെടുക്കുന്നത് മക്രൂഹാണ്, ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അയ്യദുർഹുസവും ഒരാൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉപദ്രവമാകും വിധം രോഗമുള്ള വ്യക്തിയാണ് എങ്കിൽ അയാൾ നോമ്പെടുക്കുന്നത് ഹറാമാണ്. വല തഖ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. ഇന്നല്ലാഹ കാനബിക്കും റഹീമ അള്ളാഹു നിങ്ങളോട് കരുണ കരിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഫമൻ കാന മിൻകും മരീദൻ എന്ന് പറയുമ്പോൾ ഈ രോഗി ആരാണ്? ഈ ബാഹിരിയ മദ്ഹബിൻ്റെ ആളുകൾ അഹ്ലു ബാഹിർ ദാവൂദ് ദാഹിരി അതേപോലെ ഇബ്നു ഹസം അബ്ബാഹിരി അവരിലേക്കൊക്കെ ചേർത്താണല്ലോ ഈ ബാഹിരിയ മദ്ഹബ്. അതേപോലെ മുഹമ്മദ് ഇബ്നു സീരീൻ അവരുടെയൊക്കെ അഭിപ്രായം ഏത് രോഗമാണെങ്കിലും നോമ്പിൽ ഇളവുണ്ട് എന്നാണ്. ഏത് രോഗമാണെങ്കിലും, പക്ഷെ അത് സൂക്ഷ്മമല്ല. ഒരുപക്ഷെ പണ്ഡിതന്മാരൻ പറഞ്ഞതുപോലെ നോമ്പെടുത്താൽ പ്രയാസം ഇല്ലാത്ത വിധമുള്ള രോഗങ്ങൾ അതിൽ നോമ്പ് ഉപേക്ഷിക്കുന്നത് ഒരു ന്യായമുള്ള വിഷയമല്ല, നോമ്പെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ പ്രയാസകരമായതാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഔ അലാ സഫരിൻ യാത്രയിലാണ് ഒരു വിശ്വാസിയെങ്കിൽ ഈ യാത്ര അതിൽ നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അലാ സഫരിൻ എന്നാണ് പറഞ്ഞത് യാത്ര. അപ്പോൾ നമ്മളുടെ പതിവുകളിൽ നാട്ടു നടപ്പുകളിൽ യാത്രയായി പരിഗണിക്കപ്പെടുന്നത് എന്തോ അതാണ് പ്രയോഗം തേടുന്നത്. ചിലർ നിർണിത ദൂരം ഉള്ളതാണ് ഇവിടെ യാത്ര എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ നിർണിത ദൂരം നിർണയിക്കുന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉള്ള സമയമല്ല. സൂക്ഷ്മലകളായ പല പണ്ഡിതന്മാരും പറഞ്ഞത് അലാ സഫറിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സഫർ അത് എല്ലാവർക്കും ഒരേ മാനദണ്ഡ പ്രകാരമാവില്ല. യാത്രകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് ഓരോ നാട്ടിനും അതേപോലെ തന്നെ സ്ഥലക്കാർക്കും യാത്രയായി പരിഗണിക്കാൻ പല മാനദണ്ഡങ്ങളുണ്ടാവും. അപ്പോൾ യാത്രയായി നമ്മുടെ അനുഭവങ്ങളിൽ അറിവുകളിൽ സ്വീകാര്യമായത് അതിൽ നോമ്പ് ഒഴിവാക്കുന്നതിൽ നമുക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. ഇവിടെയും പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ രോഗത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെയാണ്. യാത്രയിൽ നോമ്പ് പ്രയാസം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നോമ്പെടുക്കുന്നതിൽ വിലക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ അൽ റളിയല്ലാഹു പറയുകയാണ് റായിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഫിസ് സഫരി വയുഫ്തിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുക്കുന്നതും നോമ്പ് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വറഅഇതുഹു യസ്റബു ഖായിമൻ വഖായിദൻ, നിന്നും അതേപോലെ ഇരുന്നും കുടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅഇതുഹു യുസല്ലി ഹാഫിയൻ വ മുൻതഅലൻ, ചെരുപ്പില്ലാതെ നിസ്കരിക്കുന്നത്, ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുന്നത് അങ്ങനെ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വറഅഇതുഹു യൻസരിഫ് അൻ യമീനിഹി വ അൻ യസാരിഹി ഫിസ്സല, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വലതു ഭാഗത്തേക്കും അതേപോലെ തന്നെ ഇടത് ഭാഗത്തേക്കും പിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ സൂക്ഷ്മം നോക്കി ദർശിച്ച് തിരുദൂതരെ ഗ്രഹിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അംബറുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അപ്പോൾ യാത്രയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മറു ബഹ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. മറു ബഹ്റാൻ എന്ന് പറഞ്ഞാൽ മക്കയുടെ അടുത്ത് ഒരു പ്രസിദ്ധമായ സ്ഥലമാണ്, മക്കയിൽ തന്നെ പെട്ടതാണ് അത്, മക്കയുടെ അടുത്ത് മറു ബഹ്റാൻ. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊണ്ടുവന്ന്, അപ്പോൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്നുവാ ഫകുല, അടുത്ത് വരൂ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും പറഞ്ഞു, ഇന്നാ സായിമാൻ, ഞങ്ങൾ നോമ്പുകാരാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ആളുകളോട് പറഞ്ഞതാണ്, ഇർഹലൂലി സാഹിബൈക്കും ഇഅ്മലൂലി സാഹിബൈക്കും, അബൂബക്കർ ഉമറും നോമ്പുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ യാത്രാ സാമഗ്രികളൊക്കെ വാഹനപ്പുറത്ത് എടുത്തു വെക്കാനും അതേപോലെ തന്നെ അവർക്ക് സേവനം ചെയ്യാനും ഒക്കെ സഹാബികളോട് പറഞ്ഞു എന്നാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. ഇവിടെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചത്, റസൂലുള്ളാഹിക്ക് നോമ്പില്ല, അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവർക്ക് നോമ്പ് വന്നത്. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഫമിന്ന മൻ സാമ വമിന്ന മൻ അഫ്തർ, നോമ്പുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നോമ്പില്ലാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഫലം യഅീബി സായിമു അലൽ മുഫ്തിർ വലൽ മുഫ്തിറു അല സായിം, നോമ്പെടുത്തവൻ നോമ്പെടുക്കാത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, നോമ്പെടുക്കാത്തവൻ നോമ്പെടുത്തവനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. യാത്രയിൽ സഹാബികളെ കുറിച്ച് പറയണം, അന്നമൻ വജദ ഖുവ്വതൻ ഫസാം, നോമ്പെടുക്കാനുള്ള കരുത്ത് കണ്ടവൻ നോമ്പെടുത്തു, ഫൈന ദാലിക ഹസൻ, അത് നല്ലതാണ്. വയറൂന അന്നമൻ വജദ ദഅഫൻ, നോമ്പെടുക്കാൻ ശക്തിയില്ലാത്തവർ, ഫഅഫ്തർ, നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഫൈന ദാലിക ഹസൻ, അത് നല്ലതാണ്. ഇതായിരുന്നു സഹാബികളുടെയൊക്കെ അഭിപ്രായം എന്നാണ് ചില സഹാബികൾ സഹാബത്തിനെ കുറിച്ച് തന്നെ ഉദ്ധരിക്കുന്നത്. ഹംസ ഇബ്നു അംറുൽ അസ്ലമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് യാത്രയിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഹംസ ഇബ്നു അംറുൽ അസ്ലമി കാന കസീറ സിയാം എന്നാണ്, ധാരാളം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. അദ്ദേഹം കൂടുതലായിട്ട് നോമ്പെടുക്കുമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അഫ അസൂമു ഫി സഫർ, യാത്രയിൽ ഞാൻ നോമ്പെടുക്കട്ടെ? അപ്പോൾ റസൂലുള്ളാഹി പറയാൻ, അൻത ബിൽ ഖിയാർ, താങ്കൾ സ്വാതന്ത്ര്യമുള്ളവനാണ്. ഇൻ ശീത ഫസൂം വ ഇൻ ശീത ഫഅഫ്തിർ, യാത്രയിൽ താങ്കൾക്ക് നോമ്പെടുക്കണമെങ്കിൽ നോമ്പെടുക്കാം, വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അയ്യു ദാലിക ഐസറു അലൈക ഫഫ് അൽ, ഏതാണോ താങ്കൾക്ക് ആശ്വാസകരം എളുപ്പം അത് ചെയ്യാൻ പറഞ്ഞു. യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കാൻ ഇളവുണ്ട്, പക്ഷേ നോമ്പെടുത്തു എന്നതിനാൽ ക്ലേശം ഇല്ല എങ്കിൽ നോമ്പെടുക്കാം എന്നത് ഈ സംഭവങ്ങളും ഹദീസുകളും അറിയിക്കുകയാണ്. എന്നാൽ യാത്രയിൽ നോമ്പെടുത്താൽ ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥ, നോമ്പോടുകൂടി യാത്ര തുടരാൻ ഞെരുക്കവും ക്ലേശവും ഉള്ള അവസ്ഥ, അതാണ് എങ്കിൽ അവിടെ നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു യാത്രയിൽ ഒരു വ്യക്തി നോമ്പുകാരനാണ്, വളരെയധികം ക്ഷീണിച്ചു, കാതൽ ആത്ശു ഐ അഖ്തുലഹു എന്നാണ്, ദാഹം അയാളെ മരിപ്പിക്കാറായി എന്നാണ്, ഭയങ്കര ചൂടും, അതുകൊണ്ട് തന്നെ അയാളുടെ ഒട്ടകം വരെ ഈ തണൽ മരങ്ങൾക്കിടയിലേക്ക് കടന്നുപോയി എന്നാണ്, തണൽ കൊള്ളാൻ അത്ര ചൂട്. ആളുകളൊക്കെ ഈ വ്യക്തിക്ക് ചുറ്റും, നോമ്പെടുത്ത വ്യക്തിക്ക് ചുറ്റും ഒരുമിച്ച് കൂടി. അപ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തു പറ്റി? അപ്പോൾ ആളുകൾ പറഞ്ഞു, റജുലുൻ അജ്ഹദഹു സൗം, നോമ്പെടുത്ത മനുഷ്യനാണ്, അയാൾക്ക് വളരെയധികം പ്രയാസമായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് പറഞ്ഞത്, ലൈസ മിൻ അൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. വഅലൈക്കും ബി റുഖ്സത്തില്ലാഹി അല്ലതി റഖസലക്കും, അള്ളാഹു നിങ്ങൾക്ക് കനിഞ്ഞ ഇളവ്, അത് നിങ്ങൾ എടുത്തേ മതിയാകൂ. ഫഖ്ബലൂഹ, അത് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെ ഉത്തൂനി ബിഹി, ഈ മനുഷ്യനെ കൊണ്ടുവരാൻ പറഞ്ഞ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ആ മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു, അഫ്തിർ, നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അങ്ങനെ അയാൾ നോമ്പ് മുറിച്ചു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല എന്നെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങളൊരു യാത്രയിലായിരുന്നു, നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ട്. ചൂടുള്ള ഒരു ദിവസം ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി അവരടുത്ത് ഇറങ്ങി, ഓരോരുത്തരെ അവരുടെ തട്ടം മറച്ചൊക്കെയാണ് തണൽ കൊണ്ടത് എന്നാണ്. ചിലർ സൂര്യൻ്റെ ചൂട് കൈകൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു എന്നാണ്. അങ്ങനെ ഫസഖത്ത സുവാം, നോമ്പെടുത്തവർ വീഴാൻ തുടങ്ങി. ഫലം യഅമലു ശൈഅൻ, ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. വഖാമൽ മുഫ്തിറൂൻ ഫദർബു അൽ അബ്നിയത്ത വസഖൗ അർറുക്കാബ്, നോമ്പില്ലാത്തവർ അവരെല്ലാ കർമ്മങ്ങൾക്കും സജീവരായി, അവർ ടെൻറ്റുകൾ സ്ഥാപിച്ചു, ആളുകൾക്ക് ജലസേവനം നിർവഹിച്ചു, അങ്ങനെ മുംതഹനു ആലജു, അവർ നന്നായി പരീക്ഷിക്കപ്പെട്ടു, അവർ നന്നായിട്ട് എന്ത് ചെയ്തു, വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. അവിടെ റസൂൽ പറഞ്ഞത് ദഹബൽ മുഫ്തിറൂൻ അല്യൗമ ബിൽ അജ്ർ, നോമ്പ് ഉപേക്ഷിച്ചവർ ഇന്ന് കൂലിയൊക്കെ കൊണ്ടുപോയി, അവർക്കാണ് കൂലി മുഴുവൻ ലഭിച്ചത് എന്ന് നോമ്പ് ഒഴിവാക്കിയവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു യാത്രയിൽ. കാരണം ആ യാത്ര നോമ്പെടുത്താൽ ക്ലേശപ്പെടുമാറുള്ള യാത്രയായിരുന്നു. ഞാൻ നേരത്തെ മക്കം ഫത്തഹിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പേരെയും കൊണ്ടാണ് മക്കയിൽ നിന്ന് പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നു, ആളുകൾക്കും നോമ്പുണ്ടായിരുന്നു. യാത്ര തുടർന്നു. മക്കയുടെ അടുത്ത് ഉസ്ഫാൻ, അതേപോലെ ഖുദൈദ് എന്നീ പറയുന്ന സ്ഥലങ്ങൾക്ക് ഇടയിൽ ഖദീദ് എന്ന് പറയുന്ന ഒരു ജലതടാകവും ഒരു മരുപ്പച്ചയും ഉണ്ട്. ഉച്ചയോടടുത്ത സമയം ദാഹിച്ച് വലിഞ്ഞ ആളുകൾ അവരുടെ കഴുത്തുകൾ റസൂലിന്റെ നേരെ നീട്ടി തുടങ്ങിയെന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ നോമ്പുകാരാണ്, പക്ഷേ അവർക്ക് വളരെ പ്രയാസമുണ്ട്. ഇന്നന്നാ സഖദ് ഷക്ക അലൈഹി മുസ്സിയ. അപ്പോൾ റസൂൽ ഇഷ്റബു അയ്യുഹന്നാസ്, റസൂൽ ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും വെള്ളം കുടിക്കുമോ, അങ്ങനെ നോമ്പ് മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ റസൂല്ലാനെ നോക്കുകയാണ്, കാരണം റസൂല്ലാ ഇസ്ലാസ്ലം മാത്രങ്ങൾ നോമ്പ് മുറിക്കണില്ല. അവരോട് റസൂല്ല പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ വാഹനപ്പുറത്താണ് സഞ്ചരിക്കുന്നത്, നിങ്ങൾ കാൽനടയായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുമെന്ന് പറയുമ്പോൾ ആളുകൾ കൂട്ടാ.
0: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة

يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്ന കാലത്ത് തൻ്റെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സാധാരണമാക്കാൻ പരിശ്രമിച്ച മഹാത്യാഗി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ അടുത്തതായി നാം കേൾക്കുന്നത്.
3: വചനം 7. വഹുവ, അവൻ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനാണ്, അസ്സമാവാത്തി, ആകാശങ്ങളെ, വൽ അർദ, ഭൂമിയെയും, ഫി സിത്തത്തി, 6, അയ്യാമിൻ, ദിവസങ്ങൾ, ഫി സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിൽ, വക്കാന, ആയിരുന്നു, അർഷുഹു, അവൻ്റെ അർഷ്, അലൽ മാ, വെള്ളത്തിന്മേൽ, ലിയബുലുവക്കും, അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ, അയ്യുക്കും, നിങ്ങളിൽ ആരാണ്, അഹ്സനു, ഏറ്റവും നല്ലത്, അമല, പ്രവൃത്തിയിൽ, വലഇൻ ഖുൽത, നീ പറഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മബഊസൂന, എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്, മിംബാദി, ശേഷം, അൽ മൗത്തി, മരണത്തിൻ്റെ, ലയഖൂലന്ന, തീർച്ചയായും പറയും, അല്ലദീന കഫറു, സത്യം നിഷേധിക്കുന്നവർ, ഇൻഹാദാ, ഇതല്ല, ഇല്ല, അല്ലാതെ, സിഹ്റുൻ, മാരണം, മുബീനുൻ, വ്യക്തമായ.

0: അവൻ തന്നെയാണ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനും അവന്റെ അർശ് അഥവാ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളിൽ കൂടുതൽ നല്ലവനെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. നബിയെ, മരണത്തിനു ശേഷം നിങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് നീ പറഞ്ഞു പോയെങ്കിൽ നിശ്ചയമായും ആ അവിശ്വസിച്ചവർ പറയും, ഇതൊരു സ്പഷ്ടമായ ജാലവിദ്യയല്ലാതെ മറ്റൊന്നും അല്ല എന്ന്.
1: വചനം 8. വലഇൻ അഖർനാ, നാം പിന്തിച്ചാൽ, അൻഹും, അവരിൽ നിന്ന്, അൽ അദാബ, ശിക്ഷയെ, ഇലാ ഉമ്മത്തിൻ, ഒരു കാലയളവ് വരെ, മഅദൂദത്തിൻ, എണ്ണപ്പെട്ട, ലയഖൂലുന്ന, അവർ പറയുക തന്നെ ചെയ്യും, മാ, എന്താണ്, യഹ്ബിസുഹു, അതിനെ തടഞ്ഞുവെക്കുന്നത്, അലാ, അറിയുക, യൗമ, ദിവസം, യഅതീഹിം, അതവർക്ക് വന്നെത്തുന്ന, ലൈസ, അതല്ല, മസ്റൂഫൻ, തിരിച്ചുവിടപ്പെടുന്നത്, അൻഹും, അവരിൽ നിന്ന്, വഹാക അനുഭവിക്കുകയും ചെയ്യും, ബിഹിം, അവർക്ക്, മാ, യാതൊന്ന്, കാനു, അവരായിരുന്ന, ബിഹി, അതിനെപ്പറ്റി, യസ്തഹസിഊൻ, അവർ പരിഹസിക്കുന്നു.

0: ഒരു എണ്ണപ്പെട്ട അഥവാ നിർണയിക്കപ്പെട്ട കാലയളവ് വരെ അവരിൽ നിന്ന് നാം ശിക്ഷ പിന്തിച്ചു വെച്ചുവെങ്കിലാകട്ടെ അവർ പറയുക തന്നെ ചെയ്യും. എന്താണതിനെ തടഞ്ഞുവെക്കുന്നത്? അല്ല, അറിയുക, അതവർക്ക് വന്നെത്തുന്ന ദിവസം അത് അവരിൽ നിന്നു തിരിച്ചുവിടപ്പെടുന്നതല്ല. അവർ യാതൊന്നിനെപ്പറ്റി പരിഹസിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അത് അവരിൽ വന്നനുഭവപ്പെടുകയും ചെയ്യും.
1: എല്ലാ ജീവവസ്തുക്കളുടെയും അന്നദാതാവ് അള്ളാഹുവാണെന്ന് കഴിഞ്ഞ വചനത്തിൽ പ്രസ്താവിച്ച ശേഷം എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും അധിപതിയും അവൻ തന്നെയാണെന്നും മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താണെന്നും പ്രസ്താവിക്കുന്നു. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യത്തെപ്പറ്റിയും അള്ളാഹുവിന്റെ അർഷിനെ അഥവാ സിംഹാസനത്തെപ്പറ്റിയും അഹ്റാഫ് 54 വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട്. കൂടാതെ സജദ, ഫുർഖാൻ മുതലായ സൂറത്തുകളിലും ഏറെക്കുറെ വിവരണം കാണാം. അവിടങ്ങളിലൊന്നും പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയം ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. വക്കാന അർഷുഹു അലൽമാ, അവന്റെ അർഷ് വെള്ളത്തിലായിരുന്നു എന്നത്രേ അത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രത്യേകമൊന്ന് ആലോചിക്കുവാനുള്ളത്. ഇമാം അഹമ്മദ്, ബുഖാരി, മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ രേഖപ്പെടുത്തിയ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ വസ്തുക്കളുടെയും മുമ്പ് അള്ളാഹു ഉണ്ടായിരുന്നു. അവന്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു. ദിക്റിൽ അഥവാ പ്രമാണരേഖയിൽ അവൻ എല്ലാം എഴുതുക അഥവാ രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീടവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ അർത്ഥത്തിലുള്ള ഹദീസുകളും റിവായത്തുകളും പലതും വേറെയും കാണാം. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അവ രൂപം കൊള്ളുകയും ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് വക്കാൻ അർഷുഹു അലൽ മാ, അവൻ്റെ അർഷ് വെള്ളത്തിന്മേലായിരുന്നു എന്ന് പറഞ്ഞതെന്ന് അള്ളാഹു പറഞ്ഞ വാചകത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവനയിൽ നിന്നും സ്പഷ്ടമാകുന്നു. എന്നിരിക്കെ വെള്ളം അഥവാ അൽ മാ കൊണ്ട് ഇവിടെ വിവക്ഷ നമുക്ക് സുപരിചിതമായ അർത്ഥത്തിലുള്ള വെള്ളമായിരിക്കുവാൻ തരമില്ല. ഏതായാലും വെള്ളം അഥവാ അൽ മാ എന്ന് പറയാവുന്ന ഒരു വസ്തു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നുവെന്ന് തീർച്ച തന്നെ. ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് അത് വേണ്ടതുപോലെ വ്യക്തമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ആ വാസ്തവത്തിന് ദോഷമൊന്നുമില്ല. നമുക്ക് അറിയാത്തതിനെപ്പറ്റി അള്ളാഹുവിനറിയാം എന്ന് സമാധാനിക്കുവാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അത് നമ്മുടെ കടമയുമാണ്. ജീവികൾക്ക് ആഹാരമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതും അള്ളാഹുവാണെന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് ലി യബുലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല കർമ്മം ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നു. ഇവിടെ ഒരു സംഗതി മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവാണ് ലോകസൃഷ്ടാവും നേന്താവുമെന്ന് ഖുർആനിൽ അള്ളാഹു ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഇതിന്റെ ആവശ്യം കേവലം ചരിത്രം പഠിപ്പിക്കലോ ശാസ്ത്രം വിവരിക്കലോ അല്ല. അവൻ മാത്രമാണ് ഇലാഹും റബ്ബും അഥവാ ആരാധ്യനും രക്ഷിതാവും എന്നും അവനെ ആരാധിച്ചും അനുസരിച്ചും ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് അവന്റെ സൃഷ്ടികൾ എന്നും ബുദ്ധിജീവികളെ ഓർമ്മിപ്പിക്കുകയാണതിൻ്റെ ഉദ്ദേശ്യം. അതിലേക്കാണ് മേൽ പ്രസ്താവനകളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്ന വാക്യം വിരൽ ചൂണ്ടുന്നത്. ഓരോരുത്തനും എന്ത് പ്രവർത്തിക്കുമെന്ന് അള്ളാഹുവിന് കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല ഈ പരീക്ഷണം. കാരണം അതവന് മുമ്പേ അറിയുന്നതാണ്. ഓരോരുത്തൻ്റെയും പ്രവർത്തനം അനുഭവത്തിൽ വരുത്തുമാറാക്കി അത് രേഖപ്പെടുത്തുകയും തദടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകുകയുമാണ് പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. പ്രതിഫല നടപടിയാകട്ടെ മരണാനന്തരം പരലോകത്ത് വെച്ചാണ് താനും. അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരെ പറ്റിയാണ് അടുത്ത വാക്യങ്ങളിൽ പ്രസ്താവിക്കുന്നത്. പരലോക നിഷേധികളെപ്പറ്റി പറഞ്ഞതിൻ്റെ സാരം ഇങ്ങനെ പറയാം: സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവുമൊക്കെ അള്ളാഹുവാണെന്ന് സമ്മതിച്ചാൽ തന്നെയും മരണാനന്തര ജീവിതത്തെയും പ്രതിഫല നടപടിയെയും അവർ സമ്മതിക്കുവാൻ ഒരുക്കമില്ല. അതിനെപ്പറ്റി പറയുമ്പോൾ ഇതൊക്കെ തനി ജാലവിദ്യയാണ് അല്ലെങ്കിൽ ആഭിചാരമാണ്, ഞങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഉപായമാണ് എന്നിങ്ങനെ പറഞ്ഞു തള്ളിക്കളയുകയാണവർ ചെയ്യുന്നത്. തൽക്കാലം ആ നിഷേധത്തിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയൊന്നും നൽകാതെ കുറച്ചു കാലം വരെ അവർക്ക് ഒഴിവ് കൊടുത്താൽ അപ്പോഴും തന്നെ അവർ പരിഹാസവും നിഷേധവും തുടരുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്ന ആ ശിക്ഷ എന്താണ് ഇനിയും ഉണ്ടാവാത്തത്? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് കാണേണ്ടതല്ലേ എന്നൊക്കെയായിരിക്കും അവർ പറയുക. ഈ പരിഹാസവും നിഷേധവും അങ്ങ് മാറ്റിവെക്കുകയാണ് അവർക്ക് നല്ലത്. ആ ശിക്ഷ ഒരിക്കൽ അവർ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തട്ടിനീക്കുവാനോ അതിൽ നിന്ന് ഒഴിവാകുവാനോ സാധ്യമാകുന്നതല്ല. ഉമ്മത്ത് എന്ന വാക്കിനാണ് ഇവിടെ കാലയളവ് എന്ന് നാം അർത്ഥം കൽപ്പിച്ചത്. സമുദായം അഥവാ ഏതെങ്കിലും ഒരു പ്രത്യേക മാർഗത്തിലും സമ്പ്രദായത്തിലും യോജിക്കുന്ന സമൂഹം എന്ന അർത്ഥത്തിലാണത് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. വേറെ പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഖുർആനിൽ തന്നെയും അതിനു താഴെ പറയുന്നതുപോലുള്ള ഉദാഹരണങ്ങൾ കാണാം. കാലയളവ് എന്ന അർത്ഥത്തിൽ ഇവിടെ എന്ന പോലെ സൂറത്ത് യൂസുഫ് 45 മാതൃകാ നേതാവ് അഥവാ അൽ ഇമാമുൽ മുഖദ്ദദ എന്ന അർത്ഥത്തിൽ നഹൽ 120 മതവും നടപടിമാർഗവും അഥവാ അദ്ദീനുവൽ മില്ല എന്നീ അർത്ഥങ്ങളിൽ സുഹ്റുഫ് 23 ഒരു സംഘം ആളുകൾ അഥവാ ജമാ എന്ന അർത്ഥത്തിൽ ഖസസ് 23 ഒരു വിഭാഗം ആളുകൾ അഥവാ ത്വായിഫ എന്ന അർത്ഥത്തിൽ അഹ്റാഫ് 159 ഉപയോഗിച്ച് കാണാം. നബിമാരുടെ സമുദായങ്ങളെപ്പറ്റി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അവർ ഏതൊരു ജനതയിലേക്ക് റസൂലായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അവരെ അഥവാ ഉമ്മത്തു ദഅവയെ ഉദ്ദേശിച്ചും അവരുടെ ദൗത്യം സ്വീകരിച്ച ജനങ്ങളെ അഥവാ ഉമ്മത്തുൽ ഇജാബയെ മാത്രം ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ അർത്ഥത്തിൽ യൂനുസ് 47 രണ്ടാമത്തെ അർത്ഥത്തിൽ ആലുമ്രാൻ 110 ഉപയോഗിച്ചിരിക്കുന്നു. അതത് സ്ഥലങ്ങളുടെ സന്ദർഭം കൊണ്ട് ഈ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം അബദ്ധമുക്തമാക്കുന്നതിന് പാരായണ നിയമങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസ്ഹബി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അല്ലിദഗാം ബിഗുന്നയെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി ഇദ്ഗാം ബിലാ ഗുന്ന, അതായത് ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുന്ന അക്ഷരങ്ങൾ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് ഇത് രണ്ടക്ഷരേ ഉള്ളൂ, റാവും ലാമോ. നൂനുസാക്കിനക്ക് ശേഷം ലാമോ റാഓ വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം, മണിക്കേണ്ടതില്ല, പക്ഷേ ഇരട്ടിപ്പിക്കണം, അക്ഷരം ഇതിലേക്ക് ചേർക്കണം, ഇദ്ഗാം ചെയ്യണം. അതിനിപ്പോൾ നമ്മൾ ഉദാഹരണം പഠിച്ചു. എന്താണ് ഇപ്പം നമ്മൾ ഓതി പഠിച്ചു, നിയമം നമ്മൾ നേരത്തെ പഠിച്ചില്ല. സൂറത്തുൽ ഇഖ്ലാസിലെ വലം യക്കുൻ ലഹു, യക്കുൻ ലഹു എന്നത് ആ നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം, നൂനുസാക്കിനെയെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാം. പക്ഷേ എന്ത് പാടില്ല? ഗുന്നത്ത് പാടില്ല. വലം യക്കുല്ല, വലം യക്കുല്ലഹു, യക്കുൻ നൂൻ ഉച്ചരിക്കേണ്ട, ലാം ഇരട്ടിപ്പിക്കുക ഗുന്നത്തില്ലാതെ. അതുപോലെ തന്നെ അതാണ് അതുപോലെ മില്ലദുന്ന എന്നൊക്കെ പറയുന്നത് പോലെ. തൻവീൻ്റെ മറ്റൊരു ഉദാഹരണം ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ, ഹുദൻ എന്ന് പറയേണ്ടതില്ല, ഹുദല്ലിൽ മുത്തഖീൻ. അതുപോലെ റാവും മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിൻ റബ്ബിഹിം എന്നുള്ളത് മിർ റബ്ബിഹിം എന്നാണ് ഓതേണ്ടത്. തൻവീനാണെങ്കിൽ ഗഫൂറു റഹീം, ഗഫൂറു റഹീം എന്നാണ് ഓതേണ്ടത്. അപ്പോൾ ഇതിന് ഇദ്ഗാം ബിലാ ഗുന്ന എന്നാണ് പറയുക, രണ്ടക്ഷരേ ഉള്ളൂ, റാവും ലാമും മാത്രം. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിൽ പഠിച്ചത് വലം യക്കുൽ ലഹു, യക്കുൽ ലഹു കുഫുവൻ അഹദ്. അടുത്ത സൂറത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അവിടെ നമ്മൾ പഠിച്ച നിയമം പറയാം. യദാ അബി ലഹബ് മദ്ദാണ്, മദ്ദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിൽ വന്ന് യദാ അബി ലഹബ്. പിന്നെ ഏതാ നിയമം? ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. അതായത് തെൻവീനിന് ശേഷം നൂന് സാക്കിനോ തെൻവീനോ ശേഷം യാ മീമ് നൂന് വാവ് യാ ഈ അക്ഷരങ്ങൾ വന്നത്, ഇവിടെ വന്നത് വാവാണ്. അപ്പോൾ ലഹബ്, ഒന്നുകൂടി ഓതാം.

0: ലഹബ് ഹായ് ഇപ്പോ ഉണ്ടോ? ലഹ ഹായാണ്. ഒന്നുകൂടി.
1: തബ്ബത് യദാ അബി ലഹബിൻ വതബ്.
0: പിന്നെ മാ അഗന മദ് മുംഫസില് ഒന്നുകൂടി തന്നെ. പിന്നെ മാ അഗന അൻഹു നൂനുസാക്കിനു ശേഷം ഹായാണ്, ഇലഹാറാണ്. മാ അഗന അൻഹു മാലുഹു വമാ കസബ്.
1: മാ അഗന അൻഹു മാലുഹു വമാ കസബ്.
0: അവിടെ മാലുഹു ഹു എന്ന് പറയുന്നിടത്ത് ചെറിയൊരു മദ് വേണമെന്നാണ്. പിന്നെ say

അവിടെ ശ്രദ്ധിക്കേണ്ടത് സ യസ്ല, ആദ്യത്തേത് സീന് പിന്നെ സ്വാദാണ്, സ്വയസ്ല എന്ന് തോന്നും ആൾക്കാർ, സ്വയസ് രണ്ട് സ്വാദായിട്ട്, അത് ശ്രദ്ധിക്കുക. ആദ്യത്തേത് സീന് പിന്നെ സ്വ.

പിന്നെ ആ പിന്നെ ഒന്നുകൊണ്ട് മസദ് ദാൽ അവസാനം വന്നു, ഖാഫ് ത്വാ ബ ജീം ദാൽ ഇത് അവസാനം വന്നാൽ ഉച്ചരിക്കേണ്ട, നമ്മൾ പറഞ്ഞല്ലോ ഒന്ന് ശ്രദ്ധിച്ച് വ്യക്തമായി ഉച്ചരിക്കണം. ഫീ

0: ആ ഇനി ഒരു ചെറിയ നിയമം കൂടി പഠിക്കാം. അതൊരൊറ്റ അക്ഷരമേ ഉള്ളൂ, അപ്പോൾ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. അതായത് നുൻസാക്കിനെ കോത്തൻവീനോ ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? നൂനുസാക്കിനക്ക് ശേഷം ബ വന്നു എങ്കിൽ ആ നൂനിനെ മീമാക്കിയിട്ട് മാറ്റണം, എന്നിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ഇതുപോലെ അംബിയ പോലെ അൻബിയ നൂനുസാക്കിനക്ക് ശേഷം ബ ആണ്, അപ്പോൾ അത് അംബിയ എന്ന് ഉച്ചരിക്കണം. മീംബഅദി ബിദംബിഹിം. ഇനി ഇഖ്ലാബ് എന്നാ പറയാം. ഇഖ്ലാബ് അലീമും ബിമാക്കാനു. തൻവീൻ ശേഷം ബ അലിഫ് നൂൻസാക്കിനൊക്കെ തൻവീനു ശേഷം ബ വന്നാൽ ആ നൂനെ മീമാക്കിയിട്ട് ഉന്നത്തോട് കൂടി ഉച്ചരിക്കുക. മീംബഅദി അംബിയ. ഇനി ഇഖ്ലാബ് എന്നാണ് പറയുക. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഖുർആൻ പാരായണ നിയമത്തിലെ ഇഖ്ഫാ എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുകയായിരുന്നു ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ. Tune to reality.

0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് മനപ്പാഠം, മനപ്പാഠം ഖിറാഅത്ത് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ശ്രോതാക്കളോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൻ നാസ് മുതൽ തുടങ്ങി 30-ാമത്തെ ജുസ് പൂർണ്ണമാക്കുകയും 29-ാമത്തെ ജുസ് അതിലെ സൂറത്തുൽ മുൽക്ക് ആണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഈ സൂറത്തും കൂടെ കൂടി കഴിഞ്ഞാൽ ഈ 2 ജുസും പൂർണ്ണമായിട്ടും ഇവിടെ അവസാനിക്കുകയാണ്. ആയതിനാൽ നമ്മെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തുകളാണ് നമ്മൾ ആദ്യം മുതലേ പഠിക്കുവാനായി അല്ലെങ്കിൽ പഠിപ്പിക്കുവാനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാ ആദ്യം മുതലേ ക്ലാസ് കേട്ട ആളുകൾക്ക് പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടാവും. സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങാം.

يبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع

0: تصور خاسئا وهو حسير.
1: സൂറത്തുൽ മുൽക്കിലെ ഒന്നാമത്തെ ആയത്ത്.
0: تبارك الذي بيده الملك وهو على كل شيء قدير.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ,
0: തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അല കുല്ലി ഷൈഇൻ ഖ,
1: ഈ ഇഖ്ഫാ ബിഗുന്നയാണ് കാര്യമായിട്ട് ഉള്ളത്.
0: ഷൈഇൻ ഖദീർ,
1: അതുപോലെ തന്നെ ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഷൈഇൻ ഖ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖദീർ ഖദീർ അല്ല ഖദീർ റായിനെ തർഖീഖ് ചെയ്യുക, നേർപ്പിക്കുക. ഓതുമ്പോൾ തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യരുത്. മുൽക്ക് വഹുവ അല കുല്ലി വഹുവ വഹുവ അല എന്ന് പറയുമ്പോൾ അയിൻ കൃത്യമാവുകയില്ല.
0: വഹുവ അല കുല്ലി ഷൈഇൻ ഖ വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ
1: എടുത്ത് ഉച്ചരിക്കണം ഓരോ അക്ഷരവും.
0: അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത വൽ ഹ വൽ ഹയാത മൗത വൽ ഹയാത ഹ
1: പ്രത്യേകം ശ്രദ്ധിക്കണം. ലിയബ്ലുവകും
0: ലിയബ്ലുവകും വ
1: വ അവിടെ ഓതുമ്പോൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ലിയബ്ലുവക്കും ലിയബ്ലുവക്കും ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ വ എന്ന അക്ഷരത്തെ ശ്രദ്ധിക്കണം.
0: ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു,
1: ഇവിടെ അയ്യുക്കും മഹ്സനു ആവാൻ സാധ്യതയുണ്ട്.
0: അയ്യുക്കും മഹ്സനു, മഹ്സൻ അല്ല അഹ്സൻ,
1: ഹംസയാണ്. അയ്യുക്കും അഹ്സനു അമല, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം.
0: അമല
1: മദ് ഇവതാണ് അതിൻ്റെ പേര്.
0: വഹുവൽ അസീസുൽ ഗഫൂർ, വഹുവൽ അസീസു അല്ല,
1: അധികം ആളുകളും വഹുവൽ അസീസു എന്ന് പറയാം.
0: വഹുവൽ അസീസു വഹുവൽ അസീസാണ്, അസീസ് വഹുവൽ അസീസുൽ ഗഫൂർ.
1: ഈ രൂപത്തിൽ
0: അല്ലദീ ഖലഖ സബ സമാവാതിൻ ത്വിബാഖ അല്ലദീ ഖലഖ സബ സമാവാതിൻ ത്വി ഖലഖ ഖ قاف سبع عين سماوات طي
1: تنوين ശേഷം طاء തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. طباقا طاءന്റെ ഉച്ചാരണം, തൊണ്ടയുടെ طاء ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് വരണം. അതോടൊപ്പം നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരട് അഥവാ പല്ല് ഇങ്ങനെ കുത്തി നിൽക്കുന്ന തൊട്ട് ബാക്കിൽ ആണ് അതിൻ്റെ മഹ്റജ്. അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്ന് നിൽക്കുകയും വേണം, ചേർന്ന് വരണം.
0: സമാവാതിൻ ത്വിബാഖ ബാഖ,
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ബ എന്ന് വളരെ ലേറ്റായിട്ട് ക കനപ്പിച്ച്
0: ത്വിബാഖ
1: ഈ രൂപത്തിലാണ് നിർത്തേണ്ടത്.
0: മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഖൽഖി ഖ ഖാഫ് റഹ്മാനി മിൻ തഫാവുത്,
1: വഖഫ് ചെയ്യുമ്പോൾ തഫാവുത്ത് എന്ന് പറയരുത്,
0: തഫാവുത്. ഫറുജിഉൽ ബസ്വറ ഫറുജിഉൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ,
1: അവിടെ ബസ്വറ എന്നതിലെ സ്വാദിനെ ശ്രദ്ധിക്കണം.
0: തറാ മിൻ ഫുതൂർ ത്വാ
1: ഫുതൂർ ഫുതൂർ അല്ല
0: ഫുതൂർ,
1: ത്വാനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം.
0: ثُمَّ الْبَصْرَ كَرَّتَيْنِ يَنْقَلِبْ إِلَيْكَ الْبَصْرُ خَاسِئًا.
1: ഇവിടെ സ്വാദ്
0: കറത്തൈനി യൻ കൊലിബ് യൻ കൊലിബ്

ഖാഫ്, അവിടെ ഇഖ്ഫാവും ബിഗുന്ന ഉണ്ട്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഖലിബ് ഇലൈക്കൽ, ബാഇനെ ഖൽഖല ചെയ്യണം. ഇലൈക്കൽ ബസറു ഖാസിഅൻ, വ തൻവീനു ശേഷം വ വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ഖാസിഅൻ വഹുവ ഹസീർ, ഹസീർ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ഹസീർ, ഹസീർ അല്ല ഹസീർ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. സൂറത്തുൽ മുൽക്ക് നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ്. ദിവസവും രാത്രി പ്രത്യേകിച്ചും നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യേണ്ടതാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം. അക്ഷരത്തെറ്റുകളും മഖ്റജിലെ തെറ്റുകളും ഒക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ മുൽക്കിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുശക്കൂർ.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട്

0: അതായത് ആദ്യമായി അവതരിച്ച ആയത്ത്, മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേട്ടത് സൂറ യാസീനിൽ നിന്നും 41 മുതൽ 70 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പ്രിയ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ അതുപോലെ സൂറത്തുൽ ഫുർഖാൻ എന്നിവ നമുക്കായി പാരായണം ചെയ്യുന്നത് അബ്ദുള്ള അൽ മത്രൂദ്.

0: ജസാക്കും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ നമുക്കായി പാരായണം ചെയ്തത് അബ്ദുള്ള അൽ മസ്റൂദ്.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: വചനം 9. വലഇൻ അദഖനാ, നാം ആസ്വദിപ്പിച്ചാൽ, അൽ ഇൻസാന, മനുഷ്യന്, മിന്ന, നമ്മിൽ നിന്ന്, റഹ്മതൻ, വല്ല കാരുണ്യവും, സുമ്മ, പിന്നീട്, നസഅനാഹ, നാം അതിനെ നീക്കിയാൽ, മിൻഹു, അവനിൽ നിന്ന്, ഇന്നഹു, നിശ്ചയമായും അവൻ, ലയൂസുൻ, അവൻ ഏറെ നിരാശൻ തന്നെ, കഫൂറുൻ, നന്ദി കെട്ടവൻ.

0: നമ്മുടെ പക്കൽ നിന്ന് വല്ല കാരുണ്യത്തെയും നാം മനുഷ്യന് ആസ്വദിപ്പിക്കുകയും പിന്നീട് അതിനെ അവനിൽ നിന്ന് നാം നീക്കുകയും ചെയ്തുവെങ്കിൽ നിശ്ചയമായും അവൻ വളരെ നിരാശനും നന്ദി കെട്ടവനുമായിരിക്കും.
1: വചനം 10. വലഇൻ അദഖനാഹു, നാം അവന് ആസ്വദിപ്പിച്ചാൽ, നഅമാ, ഒരനുഗ്രഹം, ബാദ, ശേഷം, ദറാ, ദുരിതത്തിന്റെ, മസ്സത്തുഹു, അവനെ ബാധിച്ച, ലയഖൂലന്ന, തീർച്ചയായും അവൻ പറയും, ദഹബ, പോയി, അസ്സയ്യിആത്തു, തിന്മകൾ, അന്നീ, എന്നിൽ നിന്ന്, ഇന്നഹു, നിശ്ചയമായും അവൻ, ലഫരിഹുൻ, ആഹ്ലാദഭരിതൻ, ഫഖൂറുൻ, അഹങ്കാരി.

0: അവനെ ബാധിച്ച ഒരു ദുരിതത്തിന് ശേഷം അവന് നാം ഒരനുഗ്രഹം ആസ്വദിപ്പിച്ചുവെങ്കിലാകട്ടെ, അവൻ നിശ്ചയമായും പറയും, എന്നിൽ നിന്ന് തിന്മകൾ പോയിക്കഴിഞ്ഞു. അതെ, നിശ്ചയമായും അവൻ ആഹ്ലാദഭരിതനും അഹങ്കാരിയുമായിരിക്കും.
1: വചനം 11. ഇല്ല ഒഴികെ, അല്ലദീന യാതൊരുത്തർ, സബറു അവർ ക്ഷമിച്ചു, വഅമിലു അവർ പ്രവർത്തിച്ചു, അസ്സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ, ഉലായിക അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ പാപമോചനം, വഅജ്റുൻ പ്രതിഫലവും, കബീറുൻ വലിയ.

0: ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. അക്കൂട്ടർ അവർക്ക് പാപമോചനവും വലുതായ പ്രതിഫലവും ഉണ്ടായിരിക്കും.
1: മനുഷ്യന്റെ പൊതുവെയുള്ള ചില ദുസ്വഭാവങ്ങളെയാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞുകൂടുന്നതിനിടക്ക് വല്ല കഷ്ടതയോ ബുദ്ധിമുട്ടോ നേരിടുമ്പോഴേക്കും ഭാവിയെക്കുറിച്ച് നിരാശയും മുമ്പ് ലഭിച്ചിരുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് നന്ദികേടും പ്രകടമാക്കുക. നേരെ മറിച്ച് ബുദ്ധിമുട്ടിലും വിഷമത്തിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ വല്ല അനുഗ്രഹവും സിദ്ധിക്കുമ്പോൾ അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും അഹങ്കാരവും ദുരഭിമാനവും പ്രകടിപ്പിക്കുകയും ചെയ്യുക. ക്ഷമാശീലരും സൽക്കർമ്മികളുമായ ആളുകൾ മാത്രമേ ഈ ദുർഗുണങ്ങൾ തീണ്ടാത്തവരായി ഉണ്ടായിരിക്കുകയുള്ളൂവെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. ഒരു നബിവചനം ഇവിടെ സ്മരണീയമാകുന്നു. തിരുമേനി പറയുന്നു, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ. അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. അവനൊരു സന്തോഷം ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും. അപ്പോൾ അതവന് ഗുണമായിത്തീരുന്നു. അവനൊരു ദുരിതം ബാധിച്ചാൽ അവൻ ക്ഷമ കാണിക്കുകയും ചെയ്യും. അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു. ഇത് സത്യവിശ്വാസികൾക്കല്ലാതെ മറ്റാർക്കും ഇല്ലാത്തതാണ്. ബുഖാരി മുസ്ലിം.
2: വചനം 12. ഫലഅല്ലക, നീ ആയേക്കാം, താരിഖുൻ, ഒഴിവാക്കുന്നവൻ, ബാദ, ചിലത്, മായൂഹാ, വഹി നൽകപ്പെടുന്നതിലെ, ഇലൈക, നിനക്ക്, വദായിഖുൻ, ഇടുങ്ങിയവനും, ബിഹി, അതുമൂലം, സ്വദുറുക, നിന്റെ നെഞ്ച്, അയ്യക്കൂലു, അവർ പറയുന്നതിനാൽ, ലൗല, ഉൻസില, ഇറക്കപ്പെടാത്തതെന്താണ്, അലൈഹി, അവന്, കൻസുൻ, ഒരു നിധി, ഔ, അല്ലെങ്കിൽ, ജാഅ, വരിക, മഅഹു, അവൻ്റെ കൂടെ, മലക്കുൻ, ഒരു മലക്ക്, ഇന്നമാ, നിശ്ചയമായും തന്നെ, അന്ത, നീ, നദീറുൻ, ഒരു താക്കീതുകാരൻ, വല്ലാഹു, അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൻ്റെയും വക്കീൽ, ഉത്തരവാദിത്തമേറ്റെടുത്തവൻ.

0: നബിയെ, നിനക്ക് വഹ്യ് അഥവാ ദിവ്യസന്ദേശം നൽകപ്പെടുന്നതിൽ ചിലത് നീ ഉപേക്ഷിക്കുന്നവനും അതുമൂലം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിയവനുമായേക്കും. അങ്ങനെ ഉണ്ടാവരുത്. ഇയാളുടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ വല്ല നിക്ഷേപവും ഇറക്കപ്പെടുകയോ ഇയാളുടെ കൂടെ വല്ല മലക്ക് വരികയോ ചെയ്യാത്തതെന്താണ് എന്ന് അവർ പറയുന്നതിനാൽ നിശ്ചയമായും നീ ഒരു താക്കീതുകാരൻ മാത്രമാകുന്നു. അല്ലാഹു ആകട്ടെ എല്ലാ കാര്യത്തിലും അധികാരം ഏറ്റെടുത്തവനുമാകുന്നു.
1: മുശ്രിക്കുകൾ നിഷേധത്തിൽ ക്ഷണിച്ചു നിൽക്കുകയും പരിഹാസവാക്കുകളും ദുഷ്തർക്കങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ മനോവേദനയുണ്ടായിരുന്നു. വലഖദ് നഅലമു അന്നക യദീഖു സദ്രുക്, അവർ പറഞ്ഞു വരുന്നത് നിമിത്തം നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുവെന്ന് നാം അറിയുക തന്നെ ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ഹിജ്ര 97. ഇയാൾ ഒരു ദൈവദൂതനാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് വല്ല നിക്ഷേപവും ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ അവനെ സത്യപ്പെടുത്തുമാറ് വല്ല മലക്കുകളും എന്തുകൊണ്ട് അവനോടൊപ്പം അയക്കപ്പെടുന്നില്ല എന്നും മറ്റുമുള്ള പല കുതർക്കങ്ങളും നടത്തുക അവരുടെ പതിവായിരുന്നു. ഇതുപോലെ വേറെയും പല തർക്കങ്ങളും അവർ ഉന്നയിച്ചിരുന്നതായി ഫുർഖാൻ 7-8, ഇസ്രാ 90-93 മുതലായ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അവരുടെ ഇത്തരം വാക്കുകൾ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കുകയോ അവിടുന്ന് പ്രബോധനത്തിൽ വല്ല അയവോ വിട്ടുവീഴ്ചയോ വരുത്തുകയോ ചെയ്യരുത്. ഭവിഷ്യത്തുകളെ പറ്റി താക്കീത് നൽകുക മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടമയുള്ളൂ. അത് ചെയ്താൽ മതി, അതിനപ്പുറമുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു ആയിക്കൊള്ളും. സകല കാര്യത്തിന്റെയും മുഴുവൻ അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ അല്ലാഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സമാധാനിപ്പിക്കുകയാണ്.
2: വചനം 13. അം അതോ യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, ഇത് അവൻ കെട്ടിച്ചമച്ചു എന്ന്. ഖുൽ, പറയുക, ഫഅതു, എന്നാൽ നിങ്ങൾ വരിൻ, ബിആശിരി, 10 കൊണ്ട്, സുവരിൻ, സൂറത്തുകൾ, മിസ്ലിഹി, അതുപോലെയുള്ള, മുഫ്തറയാത്തിൻ, കെട്ടിച്ചമക്കപ്പെട്ടവയായ, വദുഉ, നിങ്ങൾ വിളിക്കുകയും ചെയ്യുവിൻ, മനിസ്തത്വാത്തും, നിങ്ങൾക്ക് സാധ്യമായവരെ, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ഇൻകുന്തും, നിങ്ങൾ ആണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ.

0: അതല്ല അവർ പറയുന്നുവോ അവൻ ഇത് കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്ന്? നീ പറയുക, എന്നാൽ ഇതുപോലെയുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ഒരു 10 സൂറത്ത് അഥവാ അധ്യായങ്ങൾ നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിനു പുറമെ നിങ്ങൾക്ക് സാധ്യമായവരെയെല്ലാം നിങ്ങൾ സഹായത്തിന് വിളിച്ചുകൊള്ളുവീൻ. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: വചനം 14. ഫഇല്ലം യസ്തജീബു ലക്കും, എന്നിട്ടവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഫഅലമു, അപ്പോൾ നിങ്ങൾ അറിയുവിൻ, അന്നമാ ഉൻസില, ഇത് ഇറക്കപ്പെട്ടുവെന്ന്, ബിഇൽമില്ലാഹി, അള്ളാഹുവിൻ്റെ അറിവോടുകൂടി, വ അൻ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നും, ഇല്ലാ, അല്ലാതെ, ഹുവ, അവൻ. ഫഹൽ അൻതും, ഇനി നിങ്ങൾ ആണോ, മുസ്ലിമൂൻ, കീഴടങ്ങുന്നവർ.

0: എന്നിട്ട് അവർ അഥവാ നിങ്ങൾ വിളിക്കുന്നവർ നിങ്ങൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, അള്ളാഹുവിൻ്റെ അറിവോടെ മാത്രമാണത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും അവനല്ലാതെ ആരാധ്യനേ ഇല്ലെന്നും. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനു കീഴൊതുങ്ങുന്നവർ ആകുമോ?
1: സൂറത്തുൽ ഫുർഖാൻ 4 മറ്റും കാണാവുന്നതുപോലെ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതൊന്നുമല്ല, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ ഒരു നുണയാണിത്. വേറെ ചിലർ അവനെ അതിന് സഹായിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള മുശരിക്കുകളുടെ ആരോപണങ്ങൾക്ക് മറുപടിയാണിത്. നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഒഴിവാക്കി നിങ്ങളുടെ ദൈവങ്ങളടക്കം നിങ്ങൾക്ക് സാധ്യമാകുന്ന ആരെയും സഹായത്തിന് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഖുർആന്റെ അധ്യായങ്ങൾക്ക് തുല്യമായ ഒരു 10 നിങ്ങളൊന്ന് രചിച്ചു കൊണ്ടുവരുവീൻ. എന്നിട്ട് ആർക്കും അതിന് കഴിയാതെ വരികയാണെങ്കിൽ കഴിയുകയില്ലെന്ന് തീർച്ച തന്നെ നിങ്ങളുടെ ആരോപണം തികച്ചും പൊള്ളയാണെന്ന് സ്പഷ്ടമായി. അതേ ഖുർആൻ അള്ളാഹുവിൻ്റെ അറിവോടെ അവൻ അവതരിപ്പിച്ചതാണെന്ന് അതോടെ തെളിഞ്ഞു കഴിഞ്ഞു. എന്നിരിക്കെ ഖുർആനും അതിൻ്റെ പരമപ്രധാന സിദ്ധാന്തമായ തൗഹീദും അംഗീകരിച്ച് മുസ്ലിങ്ങളായി തീരുവാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിക്കുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ഖുർആന്റെ ഇതുപോലുള്ള 10 നിർമ്മിക്കുവാനാണ് ഇവിടെ അവരെ അള്ളാഹു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇതുപോലെ വേറെ ഒരു ഖുർആൻ കൊണ്ടുവരുവാൻ സൂറത്ത് ഇസ്റാ 88 ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരുവാൻ അൽ ബഖറ 23-24 യൂനസ് 38 വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ സംബന്ധിച്ച് കൂടുതൽ വിവരം അവിടങ്ങളിൽ കൊടുത്തിട്ടുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം ഇതുവരെ കേട്ടത് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ മലയാള ശബ്ദാവിഷ്കാരം.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും,

0: മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹദീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. സൂറത്ത് യൂസുഫ് 1 മുതൽ 21 വരെ മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: فانصب وإلى ربك فارغب.
1: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം സൂറത്തുൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെ ഖലീഫ അസ്സുനൈജി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ അൻആം ആയത്ത് 138 മുതൽ 141 വരെയുള്ള വചനം. പാരായണം ചെയ്തത് ഖലീഫ സുനൈചി.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: هي الحبيبة والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: Peace Radio, tuned to reality.
5: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദ് 56-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു: ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിച്ച ആ പ്രവാചകൻ തൻ്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതും ആ ജനതയുടെ പ്രതികരണങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഏതാനും ചില വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വന്നത്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അവരെ അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുക, യാക്കോം ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം ജനങ്ങളെ, സുമ്മ തൂബു ഇലൈഹി, എന്നിട്ട് അവനോട് നിങ്ങൾ പാപമോചനം തേടണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു ധാരാളം മഴ പെയ്യിച്ചു തരും, നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കാതെ കേൾക്കാതെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. വലാത്തവല്ലോ മുജിരിമീൻ, അങ്ങനെ നിങ്ങൾ പോയാൽ നിങ്ങൾ കുറ്റവാളികളാകും, മുജരിമീങ്ങളാകും, അങ്ങനെ നിങ്ങൾ പോകരുത് എന്നെല്ലാം അവരെ ഓർമ്മിപ്പിക്കണം. അപ്പം തിരിച്ച് ഏതൊരു ജനതയും അവരിലേക്ക് വ്യക്തമായ ന്യായപ്രമാണവുമായി അള്ളാഹുവിൻ്റെ ദൂതന്മാർ അമ്പിയാക്കൾ വന്നപ്പോഴൊക്കെ പ്രതികരിച്ചതുപോലെ തന്നെയാണ് അഹങ്കാരികളായ ആദ് സമുദായവും ഹൂദ് നബി അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത്. കാലുവർ പറഞ്ഞു: യാഹൂദ് മാജിഅത്തനാ ബിബയ്യിനത്തിൻ വമാ നഹ്നു ബിതാരികി ആലിഹത്തിന, നീ ഞങ്ങൾക്ക് വ്യക്തമായൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ അത് വിട്ട് ഉപേക്ഷിക്കാനും പോകുന്നില്ല. അൻ ഖൗലിക്, നീ പറയുന്നത് കേട്ടിട്ട്, നിന്റെ വാക്കുണ്ട്. വമാ നഹനു ലക്ക ബിമുഅ്മിനീൻ, നിന്നെ ഞങ്ങളോട് വിശ്വസിക്കൂല്ല. ഇങ്ങനെ നേർക്കുനേരെ അഹങ്കാരത്തിൻ്റെ മറുപടിയാണ് ആദ സമുദായം അവരോട് പറഞ്ഞത്. എന്നിട്ട് തിരിച്ച് അവർ ഹൂദ് നബി അലൈഹി സ്സലാമിനെ ആക്ഷേപിക്കുകയാണ്. ഹൂദ് ഇതുവരെ നമ്മുടെ നാട്ടിലാരും പറയാത്ത നമുക്കില്ലാത്ത കുറേ വാദങ്ങളുമായി വരാൻ കാരണം ഹൂദിന് ദോഷബാധ വന്നതാണ്. ഇന്നഖൂലു, ഞങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, ഹൂദെ, ഇല്ലഅതറാക ബഅദു ആലിഹത്തിന ബിസൂഇൻ, ഞങ്ങളുടെ ചില ദൈവങ്ങളുടെ ഏതോ ഒരു ദൈവം നിനക്ക് ദോഷബാധ ഉണ്ടാക്കിക്കണ് എന്നാണ് ഞങ്ങൾക്ക് നിന്നോട് പറയാനുള്ളത്. എങ്ങനെയുണ്ട്? പക്ഷെ മഹാനായ യഹൂദ നബി അലൈഹി സ്സലാം പറഞ്ഞു, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാ വഷ്ഹദു അന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ, ഞാൻ അള്ളാഹുവിനെയാണ് സാക്ഷിയാക്കുന്നത്, നിങ്ങൾ പറയുന്ന ഈ ഒരു സംഗതിയിലും അള്ളാഹുവിൽ പങ്കാളികളാക്കുന്ന ഈ ഒരു സംഗതിയോടും എനിക്കൊരു ബന്ധമല്ല, നിങ്ങളും അതിന് സാക്ഷികളാണ് എന്നവരോട് പറയണം. എന്നിട്ട് പറഞ്ഞു, അത് മാത്രമല്ല, നിങ്ങളീ പറയുന്ന കുറേ ദൈവങ്ങൾ, എല്ലാ ദൈവങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയെല്ലാം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അവരെല്ലാവരും കൂടി എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളു. മിൻ ദൂനിഹി ഫക്കീ ദൂനി ജമീഅൻ തുമ്മലാ തുന്ദിറൂൻ, എന്നിട്ട് നിങ്ങൾ എനിക്കൊരു ഇടയും തരണ്ട, എന്നാലൊരു ചുക്കും എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് എൻ്റെ റബ്ബിലാണ് ബന്ധമുള്ളത്. എന്നൊരു തൊട്ട വചനമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്നീ തവക്കൽ തുഅലല്ലാ, ഇന്നീ തീർച്ചയായും ഞാൻ, ഹൂദ് നബി അലൈഹി സ്സലാം പറയാണ്, തവക്കൽ തു, ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ മാത്രം. കാരണം എന്താ? റബ്ബി, അവനാണ് എൻ്റെ റബ്ബ്. വ റബ്ബിക്കും, എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും റബ്ബ്. അപ്പം എൻ്റെയും നിങ്ങളുടെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണ് അവനിൽ ഭരമേൽപ്പിക്കാൻ കാരണം? മാമിൻ ദാബത്തിൻ, ദാബത്ത് എന്ന് പറഞ്ഞ ജന്തു, ജീവജാലങ്ങൾ. മാമിൻ ദാബത്തിൻ, യാതൊരു ജീവജാലവും ഇല്ല, ഒരു ജന്തുവില്ല, ഇല്ല, ഹുവ ആഹിദും ബിനാസ്വിയത്തിഹ, അള്ളാഹു, ഹുവ അവൻ, ആഹിദുൻ, ഇല്ല ആഹിദുൻ, പിടിച്ചവനായിട്ടല്ലാതെ, പിടിക്കുന്ന നിലയിലായിട്ടല്ലാതെ, എന്ത്, ബിനാസ്വിയത്തിഹ, അവയുടെ നെറുകെ, മൂർധാവ് എന്ന് പറഞ്ഞാൽ അവയെ നിയന്ത്രിക്കുന്നവനായിട്ട് അള്ളാഹുവല്ലാതെ വേറൊരാളുമില്ല. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ ജന്തുജീവജാലങ്ങളും. അങ്ങനെയുള്ള അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. ആ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, ഇന്ന, തീർച്ചയായും റബ്ബി എൻ്റെ രക്ഷിതാവ്. അലാ സിറാത്തിൻ, അവനൊരു പാതയിലാകുന്നു, മുസ്തഖീം, നേരായ, ഋജുവായ, വക്രതയില്ലാത്ത, നന്മയുടെ, ഹക്കിൻ്റെ, സത്യത്തിൻ്റെ വഴിയിലാണ് എൻ്റെ റബ്ബ്. ആ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇനി തവക്കൽ തു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, നിങ്ങളുടെ ആക്ഷേപങ്ങൾ, നിങ്ങളുടെ ഈ ധിക്കാരം, നിങ്ങളുടെ ഈ പരിഹാസം, നിങ്ങളുടെ ഈ അനുസരണക്കേട് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അല്ലേ, അള്ളാഹുവിന് പുറമെ നിങ്ങളെല്ലാവരും കൂടി തന്ത്രങ്ങൾ പ്രയോഗിച്ചോളും, നിങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടാൻ പറ്റും അവരൊക്കെ കൂട്ടിയിട്ട്. പക്ഷേ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത് ഈ ലോകം നിയന്ത്രിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിലാകുന്നു. കാരണം റബ്ബി വ റബ്ബുക്കും, എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും. കാരണം ഹുവ ഖാലിഖുൽ ജമീഅ്, എല്ലാ വസ്തുക്കളുടെയും ഖാലിഖ്, സ്രഷ്ടാവ് അള്ളാഹുവാണ്. വ മുദബ്ബിറുന വ ഇയ്യാക്കും, എൻ്റെയും നിങ്ങളുടെയും നിയന്താവ്, മുദബ്ബിർ, നിയന്ത്രിക്കുന്നവൻ, അത് വഹുവല്ലദീ റബ്ബാന, ആ അല്ലയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയുള്ള റബ്ബാൻ? അവൻ, മാമിൻ ദാബത്തിൻ ഇല്ലാഹുവ ആഹിദും ബിനാസ്വിയത്തിഹ, ഒരു ജീവജാലം ഇല്ല, ഫലാ തതഹറക്കു വലാ തസ്കുനു ഇല്ലാ ബിഇദ്നിഹി, ഒരു ജീവജാലവും ചലിക്കൂല, ഒരു സ്ഥലത്ത് നിൽക്കൂല, അവ സഞ്ചരിക്കുന്നതും മടങ്ങിക്കഴിയുന്നതും എല്ലാം ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ തീരുമാനം, അനുമതി പ്രകാരമുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഫലവിജിത്തമാഅതും ജമീഅൻ അല ലീഖാഇബി, നിങ്ങളെല്ലാവരും കൂടി എന്നോട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചുകൂടി, പക്ഷേ എന്നെ നിങ്ങൾക്ക് ലം തഖ്ദിറു അലാ ദാലിക്, നിങ്ങൾക്കതിന് കഴിയില്ല. കാരണം എന്താ? അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ. മനസ്സിലായില്ലേ? കാരണം ഇന്ന റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, അള്ളാഹു സിറാത്തുൽ മുസ്തഖീമിലാണ്, അതായത് സിറാത്തുൽ അദലി, സിറാത്തുൽ ഖിസ്തി, സിറാത്തുൽ ഹിക്മത്തി, അല്ലേ, എല്ലാ ഹിക്മത്തിൻ്റെയും നീതിയുടെയും ഹക്കിൻ്റെയും ഖിസ്തിൻ്റെയൊക്കെ വഴിയിൽ. അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത്, അവനാണ് പ്രതിഫലം നൽകുന്നത്, അവനാണ് ശിക്ഷിക്കുന്നത് എല്ലാത്തിൻ്റെയും. അപ്പം അതുകൊണ്ട് തന്നെ അവനിൽ ഞാൻ ബരമേൽപ്പിച്ചിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. അവനാണ് സ്തുതികൾക്ക് മുഴുവൻ അർഹനായിട്ടുള്ളത്. അവനാണ് എല്ലാവിധ പ്രശംസയും. അതുകൊണ്ട് അവനിൽ ഞാൻ ബരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. തൊട്ടവചനം, ഫഇൻ തവല്ലൗ ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറകും വലാ തദുറൂനഹു ഷൈആ ഇൻ റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്. ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും, വല്ലായി വല്ല പിന്തുടരുക, ഫഇൻ തവല്ലൗ, ഇനി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും, ബലഗ യബ്ലുഗു അബ്ലഗ യുബ്ലിഗു എന്നൊക്കെ പറഞ്ഞാൽ എത്തിക്ക, അബ്ലഗ്തുകും, ഞാൻ നിങ്ങൾക്ക് പിന്നെ എത്തിച്ചു തന്നിട്ടുണ്ട്, മാ ഒരു കാര്യം, ഉർസിൽതു ബിഹി ആ കാര്യവുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, അയക്കപ്പെട്ടിട്ടുള്ളത്, ഇലൈക്കും നിങ്ങളിലേക്ക്. അപ്പോൾ ഏതൊരു കാര്യവുമായിട്ടാണോ ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ അയക്കപ്പെട്ടിട്ടുള്ളത്, ആ കാര്യവുമായി ഞാൻ നിങ്ങളിലേക്ക് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് അത് എത്തിച്ചു തരേണ്ട ഡ്യൂട്ടി ഉള്ളത് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. വയസ്തഖലിഫു റബ്ബി, എൻ്റെ ജന റബ്ബ് പകരം കൊണ്ടുവരുന്നതാണ്, ഖൗമൻ വേറൊരു ജനതയെ, ഖൈറക്കും നിങ്ങളല്ലാത്ത ഒരു ജനതയെ, നിങ്ങളല്ലാത്തൊരു ജനതയെ എൻ്റെ രക്ഷിതാവ് പകരം കൊണ്ടുവരുന്നതാണ്. വലാ തൊലുറൂനഹു ഷൈആ, അവന് യാതൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്കാവില്ല. വലാ തൊലുറൂനഹു, അവനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഷൈഅൻ യാതൊരു ഉപദ്രവവും. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യവും, ഹഫീൽ സംരക്ഷിച്ചു പോരുന്നവനുമാകുന്നു. അല്ലേ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം പിന്നെ അവരെ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത വചനത്തിൽ ഇതാണ്. എന്താ ഓർമ്മിപ്പിച്ചത്? ഫഇൻ തവല്ലൗ, ഇനി ഞാൻ നിങ്ങളെ ദഅവത്ത് ചെയ്യുന്ന ഈ കാര്യത്തെ തൊട്ട്, അമ്മാ ദഅവത്തുക്കും ഇലൈഹി, നിങ്ങളെ ഞാൻ വിളിക്കുന്ന ഈ കാര്യങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം, അവനാണ് നിങ്ങളുടെ സ്രഷ്ടാവ്, അവനാണ് നിങ്ങളുടെ മുദബിർ, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്, അവനോട് മാത്രം ദുആ ചെയ്യാൻ പാടുള്ളൂ. ഈ ദഅവത്ത് നിങ്ങൾ സ്വീകരിക്കാതെ ആക്ഷേപിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിച്ച് അഹങ്കാരികളായി ഫഇൻ തവല്ലൗ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, ഫഖദ് അബ്ലഗ്തുകും മാ ഉർസിൽതു ബിഹി ഇലൈക്കും, നിങ്ങളിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഈ സന്ദേശവുമായിട്ടാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഫലം യബഖ അലയ്യ, മനസ്സിലായില്ലേ, അലയ്യ വയസ്തഖലിഫു റബ്ബി ഖൗമൻ ഗൈറുകും, വേറൊരു ജനതയെ അള്ളാഹു നിങ്ങൾക്ക് പകരം കൊണ്ടുവരും. എങ്ങനത്തെ ജനത? യഖൂമൂന ബിഇബാദതിഹി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വല യുശ്രികൂന ബിഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊരു ശിർക്കും ചെയ്യാത്ത, പങ്കു ചേർക്കാത്ത ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. വല തുളുറൂനഹു ഷൈഅ, അവനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫഇൻ ളററുക്കും ഇന്നമാ യഊദു അലൈക്കും, നിങ്ങൾ വല്ല ളറു ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും. മനസ്സിലായില്ലേ? ഫല്ലാഹു ലാ തുളുറുഹു മഅസിയതുൽ ആസീൻ, അതിക്രമികളുടെ ധിക്കാരകരമായ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിനൊരു ചുക്കും അതുകൊണ്ട് വരാനില്ല. മറിച്ച് ഈ അതിക്രമങ്ങളും ധിക്കാരങ്ങളും പ്രവർത്തിക്കുന്നതും ആ നിലപാട് സ്വീകരിക്കുന്നതും ആരാണോ, സത്യത്തിൽ അതിൻ്റെ പാപം, അതിൻ്റെ അപകടം അവരിലേക്ക് തിരിച്ചു കിട്ടും. വലാ തംഫഅഹു തഅത്തുൽ മുതീഇൻ, ഒരു അനുസരിക്കുന്നവരുടെ തഅത്തും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹ്ക്കൊരു സംഗതി വർദ്ധിക്കാൻ പോകുന്നില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും അത് ചെയ്യുന്നവരാണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹൂദ് നബി അലൈഹിസ്സലാം ആദു സമുദായത്തെ കൃത്യമായി ഓർമ്മിപ്പിക്കണം. മൻ അമില സ്വാലിഹൻ ഫലി നഫ്സി, ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവന് സ്വന്തത്തിനുള്ളത് തന്നെയാണ്. വമൻ നസാ അഫഅലൈഹ, ഇനി നന്ദി കേട്, ചീത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഉപദ്രവങ്ങളും അവൻ തന്നെ സഹിക്കണം. എന്നിട്ട് ഓർമ്മിപ്പിക്കുന്നു, ദിൻ റബ്ബി അലാ കുല്ലി ഷൈഇൻ ഹഫീള്, എൻ്റെ രക്ഷിതാവ് എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവനാകുന്നു അല്ലേ പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് ഈ വചനം വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ജീവിച്ചു പോയ ആദ് സമുദായത്തിൻ്റെ നിലപാടുകളാണ് അതിൽ നമുക്കുള്ള പാഠം. തീർച്ചയായും ഈ സമുദായം പിന്നീട് ശിക്ഷിക്കപ്പെടുക നശിപ്പിക്കപ്പെടുകയാണ് ഈ നിലപാട് സ്വീകരിച്ചിട്ട്. അതായത് മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി ഇഹലോകത്തെയും പരലോകത്തെയും നല്ല അവസ്ഥക്കു വേണ്ടിയാണ് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹു നബിമാരെ അയച്ച് ജീവിതത്തിൻ്റെ ക്രമം മാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമും തീർച്ചയായും ആ ദൗത്യമാണ് നിർവഹിച്ചത്. ആദ് സമുദായത്തിൽ എങ്ങനെ അവർ ജീവിക്കണം, എന്ത് വിശ്വസിക്കണം, ആരെയാണ് ആരാധിക്കേണ്ടത്, ഇബാദത്തിൽ മറ്റാരെങ്കിലും പങ്കുചേർത്താൽ അപകടം എന്താണ്, അതെല്ലാം അവരെ പഠിപ്പിക്കുമ്പോൾ അതിന് വിധേയരായി ആ പ്രമാണങ്ങളുടെ ന്യായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ സ്വീകരിച്ച നിലപാട് ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മറുപടികളാണ്. ഞങ്ങളുടെ ദൈവങ്ങളുടെ ദോഷബാധ നിനക്ക് ഏറ്റതാണ്, നീ പറഞ്ഞതൊന്നും ഒരു തെളിവല്ല, ഞങ്ങൾ നിന്നോട് വിശ്വസിക്കൂല എന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം സുരക്ഷിതത്വവും സ്വന്തം നിർഭയത്വവും സ്വന്തം ഇഹലോകവും പരലോകവുമാണ് എന്ന ബോധ്യവും പാഠവുമാണ് ആദ് സമുദായത്തിൻ്റെ ദുരന്തകരമായ പര്യവസാനവും ആ സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹി സ്വലാം വന്ന് അവരെ പ്രബോധനം ചെയ്ത വിഷയങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ നമ്മുടെ ഇഹലോക പരലോക ജീവിതത്തിൻ്റെ അനുഗുണമായ പ്രകാശം പരത്തുന്ന അള്ളാഹുവിൻ്റെ കലാമുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് രണ്ട് വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്, 56, 57. 56-ാമത്തെ വചനം ഇന്നി തവക്കൽ തു അലല്ലാ, ഹൂദ് നബി അലൈഹി സ്സലാം പറയാണ് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്ന എന്നെ എതിർക്കുന്ന എന്നെ ധിക്കരിക്കുന്ന എല്ലാ കാര്യവും എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതൊക്കെ എൻ്റെ റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, കാരണം റബ്ബി വ റബ്ബിക്കും അവൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബാണ്. മാമിൻ ദാബത്തിൻ ഇല്ലാഹു വാഹിദും ബിനാസ്വിയത്തിഹ, എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവാണ് എല്ലാ ജീവികളുടെയും സൃഷ്ടാവ്, എല്ലാ ജീവികളുടെയും മുദബ്ബിർ, ഈ പ്രപഞ്ചത്തിൻ്റെ മുദബ്ബിർ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനാണ്, അവൻ്റെ നിയന്ത്രണത്തിലില്ലാത്തൊരു ജീവി ഇവിടെ അല്ല. അങ്ങനത്തെ നിയന്ത്രിക്കുന്ന ഈ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇന്ന റബ്ബി അലാ സിറാത്തിൽ മുസ്തഖീം, എൻ്റെ റബ്ബ് നേരായ പാതയിലാകുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ റബ്ബ് എന്നെ നിങ്ങളെ എത്തിക്കാൻ ഏൽപ്പിച്ച ഒരു ദൂതൻ മാത്രമാണ് ഞാൻ, അത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് പോകാം അല്ലേ. നിങ്ങൾക്ക് പകരം അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം കൊണ്ടുവരും. അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ റബ്ബ് എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു വരുന്നവനാകുന്നു എന്നാണ് തൊട്ട വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ആ ഖുർആനിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്തു ഹൂദിലെ വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
7: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ നൂറുകണക്കിന് ആയത്തുകളുടെ

0: സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് മൂന്നായത്തുള്ള സൂറത്തുൽ കൗസറാണ്. അപ്പം മൂന്നായത്തുള്ള മൂന്ന് സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലേനി മനപാഠം സഅദ് അൽ ഖാമിദി.

0: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഈസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായയുടെ സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്, നുസുബ് സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബീ യൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബീയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ കഅന്നഹും ഇലാ നുസുബീയൂഫിദൂൻ. അവസാനത്തെ ആയത്തിൽ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഇവിടെ ഖാശിഅതൻ, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ ഖാശിഅ, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിയത്തൻ അബ്സാറും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു, നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിയത്തൻ അബ്സാറുഹും നബ്സാറുഹും. ഈ ഒരു വായന കേൾക്കാവുന്നതാണ്, അത് ശരിയല്ല. ഖാശിയത്തൻ അബ്സാറുഹും ഖാശിയത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ് സ്വാറുഹും അബ് ബാഇനെ കലക്കല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ് സ്വാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي ذلك اليوم ഇവിടെയും ذلك اليوم ليوم അല്ല യൗമാണ് യ. ذلك اليوم الذي كانوا يوعدون.

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. തുടർച്ചയായി പീസ് ഖുർആൻ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ അറിയാം, ഇന്ന് നമ്മൾ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 8 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കും അല്ലാഹു ഖൈറ. കിഡ്സ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിൽ നിന്നും 8 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ 28 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع

0: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 28 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
2: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം. വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: Peace Radio. Tune to reality.
4: ദി ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി കേൾക്കാനും പഠിക്കുന്നവരായും ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നവരായും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.
6: أعوذ بالله من الشيطان الرجيم

വഖദഫ വ ഖ ഖാഫാണ് വഖദഫ ഖ ദാലാണ് വഖദഫ വഖദഫ

وتأسرون فريقا وتأسرون فريقا وتأسرون تأسرون وتأسرون.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. സൂറത്തു ഫുസ്സിലത്ത് പൂർണ്ണമായും സൂറത്തു ദുഹാൻ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് നബീൽ അറിഫായി ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.